0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നല്ല സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു ദിവസം തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ചില ദിവസങ്ങളിൽ തോന്നുന്നൊരു തോന്നലാണിത്, അയ്യോ എന്തുണ്ടായിട്ടും സമാധാനം ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ചിപ്പ് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം മാറ്റിവെക്കണം. നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം അത് നമ്മുടെ കൈകളിൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ അല്ലെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെയാക്കി മാറ്റണം. എവിടെയാണ് സന്തോഷം കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ പിന്നെ നമുക്ക് സന്തോഷം വേണം, സമാധാനം വേണം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എല്ലാത്തിനെ കുറിച്ചിട്ടും പ്രത്യേകിച്ചിട്ട് നമ്മളെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഇടപെട്ടിട്ട് സമയം കളയുന്നതിനേക്കാൾ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ അറിയാനായിട്ടുള്ള ശ്രമങ്ങളല്ലേ നടത്തേണ്ടത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. നല്ലൊരു പ്രഭാതത്തിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. സ്റ്റേ ട്യൂൻഡ്.

റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ചച്ചു. എന്തൊക്കെ ഉണ്ടായിട്ടും സമാധാനം ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ല എന്ന് പറയുന്ന കൂട്ടരാണ് നമ്മളെല്ലാവരും. അത് അങ്ങനെ തന്നെയാണല്ലോ. കുറച്ച് ദിവസമാണെങ്കിലും ഒരു ദിവസമാണെങ്കിലും നമ്മുടെ സമാധാനം മറ്റാരെങ്കിലും കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ സമാധാനം ഇല്ലാതാവണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആവുന്നത് മാത്രമല്ല, നമ്മൾക്കാകെ കൂടി ഒരു പേടിയാണോ എന്ന് പറയാനായിട്ട് പറ്റില്ല, പക്ഷെ നമുക്കൊരു ഇൻസെക്യൂരിറ്റി തോന്നി തുടങ്ങാറുണ്ട്. പലപ്പോഴും നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് ചെന്ന് പെട്ടു എന്ന് കരുതുക. നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസെക്യൂർഡായിട്ട് തോന്നി എന്തുകൊണ്ടാണ്, നമ്മൾ അവിടെ സുരക്ഷിതരാണോ, നമ്മൾക്ക് സേഫ്റ്റി ഉണ്ടോ എന്നുള്ളൊരു അങ്കലാപ്പ് വരുമ്പോഴാണ് നമുക്ക് എപ്പോഴും അങ്ങനെയുള്ളൊരു തോന്നൽ വരുന്നത്. അതുകൊണ്ടാണ് അറിയുന്ന സ്ഥലങ്ങളിൽ പോകുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരാളെ കൂടെ നമ്മൾ കൂട്ടുന്നതും എല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇത്തരം ചിന്തകൾ കൊണ്ടാണ്. അപ്പൊ നമ്മൾ സേഫ് ആണോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിലും, നമുക്ക് സമാധാനം വേണം, അതോടൊപ്പം തന്നെ നമുക്ക് ആരോഗ്യം വേണം. നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഇന്നിപ്പോ രാവിലെ എഴുന്നേറ്റോ, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ? ഒന്ന് ആലോചിക്കൂ എന്നിട്ട് പറയേ. പ്രതിക്രിയ വരാട്ടോ. കേട്ടോണ്ടിരിക്കുക, ഇത് റേഡിയോ സുനോ.

നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്? റേഡിയോ സുനോവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. ഒരു 10 വർഷത്തെ ഒരു കാലയളവ് എടുത്തു കഴിഞ്ഞാൽ പണ്ടുള്ളതിനേക്കാൾ ഇപ്പൊ കുറച്ചും കൂടി എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് പറയും. പഠനങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പൊ പണ്ടുള്ളവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കായികാധ്വാനം കൂടുതലുള്ള ആൾക്കാരായിരുന്നു. അവർക്ക് അങ്ങനെയുള്ള ഒരുപാട് ജോലികളുണ്ട്. പിന്നീട് അതങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് എക്സസൈസ് വേണ്ടി വരുന്നത്. അപ്പൊ ഒന്നും വേണ്ട, പണ്ടൊക്കെ, പണ്ടെന്നല്ല ഒരു മിഡിൽ കാലഘട്ടത്തിൽ ലേഡീസ് ജിമ്മിൽ പോകുമ്പോൾ പലരും പറയണത് എന്താണെന്നറിയോ, ഓ ഇവരൊക്കെ എന്തിനാ ഇപ്പൊ ജിമ്മിൽ പോകേണ്ട കാര്യം എന്താണ്, വീട്ടിൽ നിന്ന് തൂത്ത് തുടച്ചാ പോരെ, അല്ലെങ്കിൽ കല്ലിലിട്ട് അലക്കിയാ പോരെ, അരി അരച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നതും വീട്ടിലുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും എൻ്റെ ഡിഫറെൻ്റ് ആണ്. പണ്ടുള്ളവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കാലഘട്ടം മാറുമ്പോൾ, നമ്മുടെ ആരോഗ്യസ്ഥിതികൾ മാറുമ്പോൾ, നമ്മുടെ ഭക്ഷണക്രമങ്ങൾ മാറുമ്പോൾ, നമ്മൾ പണ്ട് നമ്മൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഈ കാലഘട്ടത്തിന് എന്താണോ ആവശ്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ അതുകൊണ്ട് കല്ലിലിട്ട് അരി അരയ്ക്കാൻ പറ്റാത്തിടത്തോളം കാലം നമുക്ക് ജിമ്മിൽ പോകണം അല്ലേ? ആരോഗ്യം വരുത്താൻ ജിമ്മിൽ മാത്രം പോയാൽ മതിയോ? റേഡിയോ സുനോ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

നല്ല വ്യായാമം, നല്ല ആഹാരം, ഇത് രണ്ടുമാണ് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന കാര്യങ്ങൾ. റേഡിയോ സുനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ചച്ചു. ആരോഗ്യം നമ്മൾ വിട്ടുകളയാൻ പാടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. എന്തൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയേ പറ്റൂ. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോകാനായിട്ട് സമയമില്ല എന്ന് പറയുന്നവർക്ക് ഇപ്പോൾ വീട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ ഫ്ലാറ്റിലിരുന്നിട്ടോ ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അതല്ലെങ്കിൽ എന്താണ് നമുക്ക് തന്നെ ഏകദേശം നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ, അസുഖങ്ങളുണ്ടോ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഹെൽത്ത് ചെക്കപ്പ് അത് പ്രോപ്പറായിട്ട് നമ്മൾ നടത്തിയിരിക്കണം. കാരണം ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് മുതലെങ്കിലും ദിവസത്തിൽ ഇത്ര സമയം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെച്ചേ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം. നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണ്ടേ? അപ്പൊ പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണ്ടേ? ഓ, അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ നാളെ പറയാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. പുതിയൊരു ദിവസമാണ്, ഒരുപാട് പുതിയ നല്ല പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് ഈ ഒരു ഡേ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അല്ലേ. ഇന്ന് ജൂലൈ 21 തീയതിയാണ്, ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡേ നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ. പലപ്പോഴും നമ്മൾ നല്ലൊരു ഡേ ആയിട്ട് മാറണം എന്ന് ആഗ്രഹിക്കും, പക്ഷേ ഈ പറഞ്ഞ പോലെ സമയം ഏതൊക്കെ തരത്തിൽ പോകുന്നു എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് നമ്മൾ അറിയാതെ പോകും. അയ്യോ, ഇങ്ങനെയൊക്കെ എൻ്റെ സമയം പോയോ, ഇത്ര വിടുന്ന സമയം പോയോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ വിചാരിക്കാറുണ്ട്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ സമയം നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. ചിലപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കാം. ഒരു ചെറിയ കാര്യത്തെ പോലും ആവർത്തിച്ച് ചിലപ്പോൾ ചിന്തിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സമയം ഏതെങ്കിലുമൊക്കെ വഴിക്ക് പോകും. അപ്പോൾ ചിന്തിക്കുന്നത് മാത്രം ചെയ്താൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ചിന്തയ്ക്കൊപ്പം ആ ഒരു ആക്ഷൻ കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലൈഫിൽ ആ ഒരു വ്യത്യാസങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ എന്നൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. ചിലർക്കത് കണക്റ്റ് ആവുന്ന കാര്യമായിരിക്കും. അങ്ങനെ ആക്റ്റ് ആവാതെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സമയത്തിൻ്റെ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ട് പോകാനാണ് കാര്യം. പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നേക്ക് മാറ്റുന്നത് നമ്മുടെ സമയത്തെ വലിയ രീതിയിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പിന്നീട് ചെയ്യാം, പിന്നെ ചെയ്യാം, എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാം, നാളെ ആവട്ടെ എന്നൊക്കെ കരുതി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അവസരങ്ങളൊക്കെ അത് നഷ്ടപ്പെടുത്താനുള്ള ഒരു കാര്യമായിട്ടൊക്കെ മാറും. അപ്പോൾ ചെറിയൊരു ആക്ഷൻ എടുത്താൽ പോലും വലിയ മാറ്റം നമ്മുടെ ലൈഫിൽ നമുക്ക് തുടക്കമിടാനായിട്ട് സാധിക്കും. അപ്പോൾ ചെറിയ ചെറിയ ആക്ഷനിലൂടെ വലിയ വലിയ തുടക്കങ്ങൾക്ക് നമുക്ക് തുടക്കമിടാം എന്നുള്ള ആ ഒരു ചെറിയ ചിന്ത നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ടും വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസോ വിശേഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിൽ ഒന്ന് അയച്ചിടാവുന്നതാണ്. ഇപ്പോൾ തന്നെ 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ, ആ വിശേഷങ്ങളൊക്കെ തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാസ്റ്റർ പീസ് മൂവിയിലെ ഒരു പാട്ടിൽ ഇന്ന് തുടങ്ങുകയാണ് കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. ഇനിയുള്ള ടൈം ഞാൻ നിസ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളും മോർണിംഗ് വിഷസും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന സമയം തന്നെയാണ്. നേരെ മോർണിംഗ് മെസ്സേജുകളിലേക്ക് പോകുന്ന സമയത്ത് യഥാർത്ഥ സന്തോഷം പുറത്തുനിന്നും ലഭിക്കുന്ന ഒരു സമ്മാനമല്ല, അത് ഉള്ളിൽ നിന്നും വളർത്തിയെടുക്കേണ്ട ഒരു ശീലമാണ്. മനസ്സിലാക്കാനും സ്വയം സന്തോഷിക്കാനും ചെറിയ നിമിഷങ്ങളെ പോലും വിലമതിക്കാനും പഠിക്കുമ്പോഴാണ് യഥാർത്ഥ

നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. അൻസൽ ഹബീബിന്റെ ഗുഡ് മോർണിംഗും എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അൻസൽ. ഷാജു ശ്രീധരാണ് പിന്നെ മെസ്സേജ് അയച്ചിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും വളരെ സ്നേഹത്തോടുകൂടി പറയുകയാണ്. ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്നത്തെ ദിവസം ജൂലൈ 21 വളരെ സ്പെഷ്യലായ ഒരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ വിഷസ് എന്തെങ്കിലും പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മെസ്സേജിലൂടെ പറയാവുന്നതാണ്. 5000 9017 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിന്റെ ബാക്കി വിശേഷങ്ങളിലേക്കും ബാക്കി അപ്ഡേറ്റുകളിലേക്കും ഒക്കെ തന്നെ നമുക്ക് വരാനായിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് ഞാൻ അടുത്ത പാട്ടുകൂടി നിങ്ങൾക്ക് തരികയാണ്. ഓർക്കുക വല്ലപ്പോഴും. നമ്മൾ ഇടയ്ക്കെങ്കിലൊക്കെ ആരോടെങ്കിലും ഒക്കെ പറയല്ലേ വല്ലപ്പോഴും ഒക്കെ ഓർക്കണേ എന്ന് പറയാറുണ്ട്. അപ്പൊ ആ ഒരു പേരിലുള്ള ഒരു സിനിമയിലെ പാട്ടാണിത്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി

0: visit cbq.qa.
1: Joy Alukas brings you the joy of summer.
2: This summer season, jewelry purchase nulla 8 mega deals idai theerkunu. Diamond jewelry purchase cheyumbol nedam free cash vouchers. 3.99% onwards, assured lowest making charges. Old gold exchange cheyya verum 0% deduction rate. Pinne ningal naatilekku pogan plan cheyunnundo? Ningalude jewelry purchases kooda labhagaramaku with up to 15% savings on import duty from Joy Alukas in the GCC. E offerugal August 8 vare maatram.
3: Terms and conditions apply.
4: Joy Alukas, world's favorite jeweler.
5: This is
6: Malabar Golden Diamonds Morning Safari,
7: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: രാവിലെ തന്നെ വെള്ളം കുടിച്ചു തുടങ്ങണം എന്നുള്ള ഒരു ശീലം നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുന്നത് നല്ലതാണല്ലേ. ആ ഒരു നല്ലൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സമയത്ത് നൽകി പോവുകയാണ്. സമയം 6 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. വിനീഷ് ആനന്ദ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, ഫ്രം നിലമ്പൂരാണ് അദ്ദേഹം മെസ്സേജ് അയക്കുന്നത് കേട്ടോ. വെരി വെരി ഗുഡ് മോർണിംഗ് വിനീഷ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ജോസ് എത്തിയിട്ടുണ്ട്, ജോസ് പുന്നമൂട്. റേഡിയോ സുനോ ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഹംസക്കുട്ടി, ഹായ് നിസ ഗുഡ് മോർണിംഗ്, എന്താ വിശേഷം, സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. സുഖം, അടിപൊളിയായിട്ട് പോകുന്നു. അക്ഷയ്, ഹംസക്കുട്ടി, റാഷിദ് അവരെല്ലാവരും ചേർന്നിട്ടാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. വിജീഷിന് വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വിജീഷിനും രാംദേവിനും മോനും ഒരു സ്പെഷ്യൽ മോർണിംഗ് പറയുന്നു. കഴിഞ്ഞ ദിവസം മോന്റെ ഫോട്ടോ ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അടിപൊളി. ഓക്കെ, അപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് സാജൻ എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സാജൻ, ഒരു നല്ല ഡേ നമ്മളും വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. എന്തായാലും ഫുട്ബോൾ മത്സരങ്ങളൊക്കെ അവസാനിച്ചെങ്കിലും ലോകകപ്പൊക്കെ അവസാനിച്ചെങ്കിലും ചർച്ചകളും സംഭവങ്ങളും ഒന്നും കഴിയുന്നില്ല. ചർച്ചകളും വിശേഷങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും എനിക്കൊന്ന് ഈ ഒരാഴ്ച വരെ ഈ ഒരു ചർച്ചകളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകൾ മിക്കവാറും ഉണ്ടാവും അല്ലേ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മിക്കവാറും അടുത്ത വിഷയത്തിലേക്ക് പതുക്കെ കടക്കാനായിട്ട് പോകുന്നത്. ഏതായാലും ഇത്തവണത്തെ ഒരു പ്രൈസ് മണി റിലേറ്റഡ് ആയിട്ടൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫിഫയുടെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സമ്മാന തുകയൊക്കെ തന്നെയാണ് ഇത്തവണത്തെ ചാമ്പ്യന്മാർക്കും ഒക്കെ തന്നെ ലഭിച്ചിട്ടുള്ളത് കേട്ടോ. ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ആ ഒരു കിരീടം ചൂടിയ സ്പെയിനിനെ ലഭിച്ചിരിക്കുന്നത് ഏറ്റവും അധികം ലഭിക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സമ്മാന തുക എന്നുള്ളതാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫിഫയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ഉയർന്ന ഒരു പ്രൈസ് പൂളിൽ നിന്നാണ് ഇത്തവണത്തെ ജേതാക്കൾക്ക് ആ ഒരു തുകയും കാര്യങ്ങളും ഒക്കെ അനുവദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ ഒരു മോതിരം, പല വീഡിയോസും നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് വേൾഡ് കപ്പിലെ വിജയികൾക്ക് ട്രോഫിക്കും അല്ലെങ്കിൽ ആ ഒരു മെഡലുകൾക്കും ഒക്കെ പുറമെ ചില ചാമ്പ്യൻഷിപ്പ് റിങ്ങുകൾ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 30 പ്രത്യേക ചാമ്പ്യൻഷിപ്പ് മോതിരങ്ങൾ കൂടി ഇത്തവണത്തെ ലോകകപ്പിൻ്റെ സമ്മാനങ്ങളുടെ പട്ടികയിലേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇത്തവണത്തെ സമ്മാനങ്ങൾക്കുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു മോതിരത്തിനും ഭയങ്കര പ്രത്യേകതകളുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു റിങ്ങിൽ ലോകകപ്പ് ട്രോഫിയുടെ ഒരു ചെറിയ രൂപമുണ്ടാകും. വിജയിക്കുന്ന ആ ഒരു രാജ്യത്തിൻ്റെ തനത് സവിശേഷതകൾ പ്രതിഫലിപ്പിക്കുന്ന രീതി, വിജയിച്ച ആ ഒരു രാജ്യത്തിൻ്റെ തനത് സവിശേഷതകൾ എന്തൊക്കെയാണോ അതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ് അത്രേ ആ ഒരു റിങ്ങുകൾക്കുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഫുട്ബോൾ ചർച്ചകളും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മുടെ സംസാരങ്ങളും ഒക്കെ എന്ത് ഈ 2-3 ദിവസം കൂടെ ചിലപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഇവിടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസ് ഒക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ ജൂലൈ 21 നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നല്ലൊരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ സ്പെഷ്യൽ വിഷസ് ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000 00 917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നൈ ബീറ്റ്സിൽ ജീൻസ് മൂവിയിലെ പാട്ട്.
5: ചെന്നൈ ബീറ്റ്സ്.

0: Joy Alukas brings you the joy of summer.
1: ജ്വല്ലറി പർച്ചേസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. ഇനി നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമ ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ, നമുക്ക് കൂട്ടു കൂടിക്കൊണ്ടേയിരിക്കാം.
2: Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ ഇതാ വന്നു കഴിഞ്ഞു. ജൂലൈ 21-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന ടൈമിൽ സജീഷിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, സനൽജിയുടെ ഒരു മെസ്സേജും എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ പി ഒ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നാട്ടിലെ ഒരു സ്ഥലപ്പേര് വിശേഷത്തിലേക്ക് പോകാം. പി ഒ ബോക്സിലൂടെ സ്ഥലപ്പേരുകളൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ച് ഞാൻ എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. അവിടെ ഉള്ള ഒരു സ്ഥലത്തിൻ്റെ പേരിലേക്കാണ് നമ്മൾ വരുന്നത്, കൊടുമൺ എന്ന് പറയുന്ന സ്ഥലം. ഈ കൊടുമൺ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഭ്രമയുഗം മൂവി കൂടെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്നൊന്ന് കണക്റ്റ് ആവും അല്ലേ. കൊടുമൺ പോറ്റിയൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ കൊടുമൺ എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടിയുണ്ട് എന്നുള്ളതാണ് അറിയത്തില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്. കൊടുമൺ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം കൊടുമൺകാരാരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടോ, ആ ഒരു സ്ഥലങ്ങളൊക്കെ അറിയാവുന്ന ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, ഈ കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു ചരിത്രവും വിശേഷങ്ങളും ഒക്കെ ഞാനൊന്ന് ജസ്റ്റ് നോക്കി പോകുന്ന സമയത്ത് കൊടുമൺ, അങ്ങാടിക്കൽ അങ്ങനെയുള്ള ചില വില്ലേജുകൾ ചേർന്നതാണ് ഈ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ കൊടുമൺ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഈ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത്, ഈ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത് വളരെ മനോഹരമായ ഒരു പേരുകൊണ്ടാണ് കേട്ടോ. കൊടുമൺ എന്ന് പറയുന്ന ആ ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന ഒരു പേര് സ്വർണഭൂമി എന്നാണ് അത്രേ. കൊടുമൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർണഭൂമി എന്നുള്ള രീതിയിൽ ആ ഒരു സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. സ്വർണം ഖനനം ചെയ്തിരുന്നു എന്നൊക്കെയുള്ള ചില ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാണുന്ന മറ്റൊരു കാര്യം, കൊടുമൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെയധികം എന്താ പറയുക, ഭയങ്കര ഫലങ്ങൾ തരുന്ന ഒരു മണ്ണായിട്ടൊക്കെ ആ ഒരു പ്രദേശത്തെ കാണുന്നുണ്ട്. പണ്ട് കാലത്ത് വളരെയധികം എന്താ പറയുക, ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് എന്നൊക്കെ പറയാറില്ലേ, എന്ന് പറഞ്ഞ പോലെ കണക്കാക്കുന്ന ഒരു സ്ഥലമാണത്രേ കൊടുമൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു പേരിലേക്ക് ആ ഒരു സ്ഥലം എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ചില ചെറിയ വിശേഷങ്ങൾ, സ്വർണഭൂമി എന്നുള്ള ആ ഒരു പേര് കൂടി ആ ഒരു സ്ഥലത്തിനെ കണക്ട് ചെയ്യുന്നുണ്ട്. സ്വർണഭൂമി എന്നുള്ള ഒരു അർത്ഥം കൂടി കൊടുമൺ എന്നുള്ളതിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ മറ്റ് ചരിത്രങ്ങൾ അറിയുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ ഒന്ന് അന്വേഷിച്ചു പോയി കേട്ടോ. ലോകത്തിലെ ഏറ്റവും ചെറിയ പേരുള്ള സ്ഥലം ഏതായിരിക്കും? ലോകത്തിലെ ഏറ്റവും ചെറിയ പേരുള്ള ഒരു സ്ഥലങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലം ഉണ്ടാവുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പേര് എവിടെയെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്? ലോകത്തിലെ ഏറ്റവും ചെറിയ സ്ഥലപ്പേര് ഏതായിരിക്കും? ലോകത്തിലെ ഏറ്റവും കുഞ്ഞ് സ്ഥലപ്പേര് ഏതായിരിക്കും? അങ്ങനെ ഒരു സ്ഥലപ്പേര് ഉണ്ടായിരിക്കുമോ? അപ്പം ഞാനും അതൊന്ന് അന്വേഷിക്കാം. അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജിലൂടെ പറയാവുന്നതാണ് കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്ഥലപ്പേര് ഏതായിരിക്കും? അങ്ങനെയുള്ള സ്ഥലപ്പേരുകൾ ഏതൊക്കെ ഭാഗങ്ങളിലായിരിക്കും ഉണ്ടാവുക? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേര് എന്തായിരിക്കും? അതൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കേണ്ട സമയം കൂടിയാണ്. അതിലേക്ക് വരാം. അതിന് മുൻപായിട്ട് ഈ മണിക്കൂറിലെ ഫസ്റ്റ് സോങ്ങിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. മനസ്സിനക്കരെ മൂവിയിലെ ഒരു നല്ല പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് ദ മോർണിംഗ് സവാരിയിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റാണ്. കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മൾ പരിചയപ്പെട്ടു. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ സ്ഥലപ്പേരുകൾ ഏതൊക്കെയായിരിക്കാം, അങ്ങനെ സിംഗിൾ ലെറ്ററിലുള്ള സ്ഥലപ്പേരുകളോ അല്ലെങ്കിൽ കുഞ്ഞി സ്ഥലപ്പേരുകളൊക്കെ ഉണ്ടാവുമോ, ഞാനത് വിശേഷങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനുമുമ്പ് ഈ പാട്ടുകൂടി കേൾക്കാം.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Joy Alukkas brings you the joy of summer.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
5: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: Water bill. Stay hydrated and stay tuned.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
8: Brought to you by
9: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
10: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
11: Hi everyone, this is Hari Charan here.
12: You're listening to
11: Radio Suno. Radio Suno, kettu kettu kootukodam.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. നമ്മൾ ഒരുപാട് സ്ഥലപ്പേരുകളും അതിന്റെ ചരിത്രങ്ങളും അല്ലെങ്കിൽ പല കൗതുകങ്ങളും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ലോകത്തിലെ ഏറ്റവും ചെറിയ സ്ഥലപ്പേരുകൾ ഏതായിരിക്കും എന്നുള്ളത് കൂടി നമ്മളൊന്ന് അന്വേഷിച്ച് പോകാനായിട്ട് പോകും. നമ്മുടെ നാട്ടിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടക്ഷരമുള്ള സ്ഥലപ്പേരുകൾ തന്നെ ഉണ്ടാവുള്ളൂ. അബീച്ചൊക്കെ പറയുന്നത് കൊല്ലം രണ്ടക്ഷരം ഉള്ള സ്ഥലപ്പേര്. പിന്നെ അതുപോലെ തന്നെ അനീസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അഷ്കർ പി ഹംസ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള സ്ഥലപ്പേരുകളാണ്. പക്ഷേ മറ്റ് ചില രാജ്യങ്ങളിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നോർവേ ആണെങ്കിലും സ്വീഡൻ ആണെങ്കിലും ഡെൻമാർക്ക് ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും അപ്പം അങ്ങനെയുള്ള ചില രാജ്യങ്ങളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് സിംഗിൾ ലെറ്ററിലുള്ള സ്ഥലപ്പേരുകൾ കാണാൻ പറ്റും കേട്ടോ നമുക്ക്. അതിൽ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരുണ്ട്. ആ ഒരു സ്ഥലപ്പേരിൻ്റെ അവിടുത്തെ ഒരു മീനിങ് എന്ന് പറയുന്നത് ചെറിയ നദി അല്ലെങ്കിൽ റിവർ എന്ന് പറയുന്ന ഒരു മീനിങ് ഒക്കെ വരുന്ന ഒരു പേരുണ്ട്. എ എന്ന് പറയുന്ന ഒരു ഒരു സിംഗിൾ ലെറ്റർ സ്ഥലപ്പേരുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ഒരു ഒരു ഒരു ഒരു ഒരു ഗ്രാമത്തിൻ്റെ ഒരു പേരാണ് കേട്ടോ. അത് ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ ഒരു പേരാണത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒറ്റ സിംഗിൾ ലെറ്ററിൽ വരുന്ന ഒരു സ്ഥലപ്പേരാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഐലൻഡുണ്ട്. ആ ഐലൻഡിൻ്റെ പേര് യു എന്നാണ് കേട്ടോ. യു എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിലുള്ള സ്ഥലപ്പേരാണത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ സ്ഥലപ്പേരുകൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് കാണാൻ പറ്റുന്നത് എ ഉണ്ട്, വൈ ഉണ്ട്, യു ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചില കൗതുകങ്ങൾ ലോകമെമ്പാടുമുള്ള സ്ഥലപ്പേരുകളിൽ നോക്കുന്ന സമയത്ത് സിംഗിൾ ലെറ്ററിലുള്ള സ്ഥലപ്പേരുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്ഥലപ്പേരുണ്ടാവാനുള്ള സാധ്യതകളില്ല. എങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്ക് മിക്കവാറും രണ്ട് അക്ഷരങ്ങൾ ആവശ്യമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നാട്ടിൽ ചിലപ്പം അങ്ങനെയുള്ള ഒറ്റ അക്ഷരത്തിൽ സിംഗിൾ ലെറ്ററിലുള്ള സ്ഥലപ്പേരുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കുറവായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. കേൾക്കാൻ പോകുന്ന പാട്ട് മഴവിൽ കാവടി എന്ന സിനിമയിലെ വേണുഗോപാൽ, സുജാത ചേച്ചി രണ്ടുപേരും ചേർന്ന് പാടിയ പള്ളിത്തേരുണ്ടോ എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ പാട്ടുണ്ടല്ലോ, ആ ഒരു പാട്ടാണ് ഇപ്പം നമ്മൾ കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കൂട്ടുകൂടാം.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
7: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
8: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
0: This is
10: Morning Safari. Morning Safari.
0: Morning Safari.
10: Morning Safari.
11: Malabar Golden Diamonds. Morning Safari.
4: Brought to you by
12: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
13: ഇൻ അസോസിയേഷൻ വിത്ത്
14: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
15: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
16: Just feel like you're home.
1: Chennai Beats.
17: Tamil, head of the hour.
18: In the art of Podumar Kolanda.

റോജ മൂവിയിലെ ആ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് അങ്ങനെ കേട്ട് കഴിയുന്ന സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ് ഞാൻ നിസ്സ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വായിച്ചൊരു കൗതുകമുള്ളൊരു കാര്യം വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളത്തെ എന്താണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ലോകത്ത് സംഭവിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ്. വായിച്ചപ്പോൾ ഒരു കൗതുകം തോന്നിയൊരു കാര്യമാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോബലി നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും വേഗത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ലോൺലിനെസ് ആണത്രേ, ഒറ്റപ്പെടലാണത്രേ. ഇതിൻ്റെ ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത എന്ന് പറയുന്നതിനെ ഒരു ബിസിനസ് അവസരമാക്കി മാറ്റിക്കൊണ്ട് ലോകം മാറുന്നുണ്ടത്രേ. അതായത് ലോകത്തൊരു പുതിയ വലിയൊരു മാർക്കറ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേര് ലോൺലിനെസ് ഇക്കോണമി എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ആളുകൾക്ക് പരസ്പരം സംസാരിക്കാനും കൂട്ടുകൂടാനുമുള്ള അവസരങ്ങൾ കുറയുന്ന സമയത്ത് അതിനുള്ള വഴികൾ പണം കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനെയാണ് ഇതിനെ കണക്റ്റ് ആക്കുന്നത്. അതായത് അങ്ങനെയുള്ളൊരു അവസ്ഥയാണിത്. അതായത് ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആണ്, എല്ലാവരിലേക്കും നമ്മൾ എത്തിപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ ലൈഫിൽ മനുഷ്യർ കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആണ്, പക്ഷേ റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ടാണോ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിടവ് നികത്തുക എന്നുള്ളതാണ് ഈ ഒരു ലോൺലിനെസ് എക്കോണമിയിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതായത് പല ആപ്ലിക്കേഷൻസ് വഴി ഒരു വെർച്വൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കുക, അതായത് ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്താത്ത അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്ന ഒരു AI ചാറ്റ് ബോട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ഒരു സംഗതി എന്ന് പറയുന്നത്. സംസാരിക്കാനായിട്ട് അത്രമാത്രം ആളുകൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു, അങ്ങനെ AI ചാറ്റ് ബോട്ടുകൾ നമ്മുടെ ഫ്രണ്ട്സായിട്ട് മാറുന്നു. അങ്ങനെ ഒരു കാലം സംഭവിക്കുമോ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? വായിച്ചപ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നി. ഇങ്ങനെയൊക്കെ ഉടനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? AI ചാറ്റ് ബോട്ട് നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് മാറുന്നു. ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട്. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമയൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലൊരു സിറ്റുവേഷൻ ഉടനെ എങ്ങാനും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഇത് കേട്ട സമയത്ത് എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്തകൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് വിളിക്കാം കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക് 444-917 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറയാം. അതല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി 500-917 എന്ന നമ്പറിലേക്ക്. ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഇതുപോലെ AI ചാറ്റ് ബോട്ട്സ് ഒക്കെ നമ്മളുടെ ഫ്രണ്ട്സായിട്ട് മാറുന്ന കാലം അതിവിദൂരമല്ല എന്ന് പറയപ്പെടുന്നു. അത് ഉടൻ തന്നെ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ ഒരു ഒറ്റപ്പെടലിനൊരു എന്താ പറയുക ഒരു പരിഹാരമായിട്ട് ഇത്തരത്തിലുള്ള AI ചാറ്റ് ബോട്ട്സ് ഒക്കെ ഉടൻ തന്നെ നമുക്കരികിലേക്ക് വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കാനായിട്ടുള്ളത്. മറുപടികളുണ്ടെങ്കിൽ ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള കൗതുകകരമായിട്ടുള്ള ചിന്തകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മറുപടികൾ എനിക്ക് അയക്കാം, വിളിക്കാം, അല്ലെങ്കിൽ എന്നെയൊക്കെ മെസ്സേജ് ആയിട്ട് പറയാം. 500-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മറുപടികൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. വിജയ് യേശുദാസും ശ്വേതയും ചേർന്ന് പാടിയൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunno.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
6: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
1: Joy Alukkas brings you the joy of summer.
8: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Joy Alukkas brings you the joy of summer.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: Listening to
3: Morning Safari. Only on Radio Suno 91.7 FM.

0: Morning Safari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Suno. Updates.
7: Suno Updates like is swagatham. Update galumai Nisa. ഖത്തറിൽ ആദ്യമായി ഇൻഷുറൻസ് പോളിസികളുടെ വിലയും ആനുകൂല്യങ്ങളും താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം സ്ഥാപിക്കുന്നതിന് ഖത്തർ സെൻട്രൽ ബാങ്ക് ലൈസൻസ് അനുവദിച്ചു. പുതിയ പ്ലാറ്റ്ഫോമിലൂടെ വിവിധ ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന പോളിസികളുടെ വില, കവറേജ്, ആനുകൂല്യങ്ങൾ, നിബന്ധനകൾ എന്നിവ ഒരിടത്ത് തന്നെ ഉപഭോക്താക്കൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയും. ആരോഗ്യമേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും സ്മാർട്ട് ഹെൽത്ത് സംവിധാനങ്ങളും ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ലബോറട്ടറി രോഗനിർണയ ജനിതക പരിശോധനകളിൽ വലിയ നവീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. ഖത്തർ നാഷണൽ വിഷൻ 2030 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായാണ് ആരോഗ്യ മേഖലയിലെ ഡിജിറ്റൽ പരിവർത്തനം. രാജ്യത്തെ യുവജന മേഖലയെ കൂടുതൽ ശക്തമാക്കുന്നതിനായി മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് പരിശീലകർക്കായുള്ള പ്രത്യേക ട്രെയിനർ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചു. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ താപനില 45 ഡിഗ്രി സെൽഷ്യസ്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
4: 2026 ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ മൂന്ന് മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കും. കൂടുതൽ
5: വിവരങ്ങൾക്കായി visit cbq.qa.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: Joy Alukas brings you the joy of summer.
1: Summer season in jewelry purchase nulla 8 megacha deals idai theerkunu diamond jewelry purchase cheyumbol nedam free cash vouchers 3.99% onwards assured lowest making charges old gold exchange cheyam verum 0% deduction rate il ini ningal naadilekku pogan plan cheyunnundo ningalude jewelry purchases kooda labhagaramaku with up to 15% savings on import duty from joy alukas in the gcc ee offerugal august 8 vare maatram
0: terms and conditions apply joy alukas world's favorite jeweler
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ അഡ്വാൻസ് ഡേ കെയർ സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4441113 ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ
4: ഹായ് ഞാൻ കമൽ
5: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ
4: കേട്ടു

മിഴി രണ്ടിലും മൂവിയിലെ പാട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ജൂലൈ 21-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ കേട്ടുപോകുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും ഇങ്ങനെ ട്രെൻഡിലേക്കും വൈറലിലേക്കും ഒക്കെ വരും. നമ്മൾ പ്രതീക്ഷിക്കാതെ കുറേ വീഡിയോസൊക്കെ അത്രമാത്രം ആളുകളിലേക്ക് എത്തപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം ഫാമിലി എല്ലാവരും ചേർന്നിട്ട് ചെയ്തൊരു റീലുണ്ടായിരുന്നു, ഒരു പാട്ടിൻ്റെ ഒരു റീലായിരുന്നു. ഒരുപാട് ഫാമിലി മെമ്പേഴ്സ്, ഇപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചേർന്ന് എല്ലാവരും കുറേ ആളുകൾ ചേർന്നിട്ട് ഈ ഒരു വീഡിയോ, ഈ ഒരു പാട്ടിന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛ കുറച്ച് പൈസ വേണം അർജൻറ്റായി എന്ന് പറഞ്ഞൊരു പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എന്ന് കരുതുന്നു. കാരണം റീലിലൊക്കെ അത് ഭയങ്കര ട്രെൻഡിങ്ങിലും അല്ലെങ്കിൽ ഒരുപാട് ആളുകളത് റീൽ ഇപ്പോഴും ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ പാട്ടിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളതൊക്കെ അന്വേഷിച്ചു പോകുന്ന സമയത്ത് ഒരു പ്രവാസിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് പ്രേം എന്നാണ്. അപ്പോൾ പ്രേമിൻ്റെ ആ പാട്ട് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം, അതിനുശേഷം പ്രേമിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ വഴി അറിയുന്നതായിരിക്കും. ഞാനിപ്പോൾ അത് കേൾപ്പിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഏത് പാട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത്. പ്രേം പാടിയ വേർഷൻ നമ്മൾ ആദ്യം കേൾക്കും, അതിനുശേഷം അതിൻ്റെ ഒരു AI വേർഷൻ ഉണ്ട്, അതാണ് ഏറ്റവും അധികം ട്രെൻഡിങ്ങിലേക്കും വൈറലായിട്ടും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതാ ഒന്ന് കേട്ട് നോക്കാം.

ഇപ്പൊ ഇപ്പൊ കിട്ടിയില്ലേ ഈ പാട്ട് ഏതാണെന്ന് എവിടെയോ കേട്ട പോലെ ഒരു ഓർമ്മയില്ലേ, വൈറലായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ളത് പ്രേം എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളുടെ കൂടെ മോർണിംഗ് സവാരിയിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഈ പാട്ടിന്റെ വിശേഷങ്ങളും ഇതിന്റെ ഒരു വൈറൽ വിശേഷങ്ങളുടെ സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിനായിട്ട് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഗജനി മൂവിയിലെ പാട്ടാണ് ഇനി മോർണിംഗ് സവാരിയിൽ നിങ്ങൾക്ക് അരികിലേക്ക് എത്തുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
6: Malabar Golden Diamonds. Morning Safari.
7: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു അര ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ടൊക്കെ കുടിച്ചെണീക്കുന്ന ആളുകളാണ്. ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്. നല്ല ചൂടൊക്കെ ആയി തുടങ്ങിയിരിക്കുന്ന സമയമാണ്. പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, അകത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഈ സമയം നൽകുകയാണ് കേട്ടോ.
6: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ട് പോകുന്ന സമയത്ത് അപ്പുണ്ണി കുറച്ച് പൈസ വേണം അർജന്റായി.
5: ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ ആളെ മാത്രം എന്തുകൊണ്ട് നിസ കുറച്ച് നാളുകളായിട്ട് വിട്ടുപിടിച്ചു എന്ന് ആലോചിക്കായിരുന്നു. കാരണം വേൾഡ് കപ്പിന്റെ ആ ഒരു തിരക്കില് അച്ഛൽപ്പം പൈസ തുമ്മല.
6: അപ്പൊ ഈ പാട്ട് ചെയ്തിരിക്കുന്നത് പ്രേം എന്ന് പറയുന്ന ഒരു അദ്ദേഹമാണ് കേട്ടോ. അപ്പം അദ്ദേഹം ആ വിശേഷങ്ങൾ നമ്മൾ, ഞാൻ എന്റെ ജസ്റ്റ് ഒരു AI വേർഷൻ നേരത്തെ കേൾപ്പിച്ചിരുന്നു. ഇനിയിപ്പത് കേൾപ്പിക്കേണ്ടെന്ന് തോന്നുന്നു. ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും പാട്ട് ഏതാണ്, എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. അപ്പൊ പ്രേം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. പ്രേമിനോട് നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമുക്ക് വെൽക്കം ചെയ്യാം. പ്രേം, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
6: ഓക്കെ, പ്രേമേ കുറച്ച് പൈസ വേണം അർജന്റ് ആയിട്ട്, നടക്കുവോ? എന്തായാലും പാട്ട് അടിപൊളി. എന്ത് പറഞ്ഞാ, ട്രെൻഡോട് ട്രെൻഡാണ്. എനിക്ക് ഇപ്പോഴും ആളുകൾ ആ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഫാമിലി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛ കുറച്ച് പൈസ വേണം അർജന്റായിന്ന് റൂമിലിരുന്ന് വെറുതെ ഒന്ന് പാടി, അത് ഗംഭീര വൈറലായി. എനിക്ക് തോന്നുന്നു എല്ലായിടത്തേക്കും ആ പാട്ട് എത്തിക്കഴിഞ്ഞു. അതിന്റെ ഒരു സന്തോഷം ഒന്ന് ഷെയർ ചെയ്യാമോ?
7: ഓ, സന്തോഷം, ഭയങ്കര സന്തോഷം. അതായത് ഞാൻ വെറുതെ ഇരുന്ന് പാടിയ പാട്ട് ഇത്രയും ആളുകൾ ഇന്ന് ഇത്രയും മലയാളികളെ ഇടയിലേക്ക് എത്തിയെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അല്ല, ഇതിനു മുമ്പ് ഇത്രയും ഒരു സംഭവം ഉണ്ടായിട്ടില്ല.
6: പ്രതീക്ഷിച്ചിരുന്നോ പാടിയ സമയത്ത് ഇങ്ങനെയൊക്കെ ഇത് ആളുകളെ ഏറ്റെടുക്കുന്ന?
7: ഇല്ല ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ച് ചെയ്തൊന്നും വൈറലായിട്ടില്ല, പക്ഷെ പ്രതീക്ഷിക്കാതെ ചെയ്തത് വൈറലാകും ചെയ്തു.
6: അതാണ് സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത്.
7: അതാണ്. പക്ഷെ ഈ ഒരു അവസരത്തിൽ ഞാൻ വേറൊരാളെ പേരോടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിട്ടു ബാബ എന്ന് പറഞ്ഞൊരു ആസാം സ്വദേശിയാണ് ആള്. അപ്പൊ ആളാണ് ഈ പാട്ട് എടുത്തിട്ട് AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് റീമിക്സ് ചെയ്തത്. ചെയ്യുന്ന സമയത്ത് സൗണ്ട് കുറച്ച് മാറിപ്പോയി, പക്ഷെ അതുകൊണ്ട് ആൾക്കാർക്ക് ഇത് ഫൈൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ആരാ പാടിയതെന്നും ആരാന്ന് റീമിക്സ് ചെയ്തൊന്നും അറിയില്ലല്ലോ. ഇത് ഇൻസ്റ്റാഗ്രാമിന്ന് ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്ക് ആരോ ഓഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് റീൽ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് പിന്നെ അവിടെ വൈറലാവാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് വേണ്ടിയിട്ടും ബിറ്റു ഭാഗത്ത് വേണ്ടിയിട്ടും ഞാനൊരു വീഡിയോ ചെയ്തു, രണ്ടാമത് ഈ സംഭവം ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട്. ആ വീഡിയോ ഒരു 2 ദിവസം കൊണ്ടൊരു ഒരു 1 മില്യന്റെ മേലെ ആൾക്കാർ കണ്ടു. അപ്പൊ കണ്ടപ്പോ പിന്നെ അങ്ങനെ ഷെയർ ചെയ്ത് പോയി. പിന്നെയാണ് ഇത് ഇതിന്റെ പിന്നിൽ ഞങ്ങളാണെന്ന് അറിഞ്ഞത്.
6: എനിക്ക് ഒരുപാട് പേര് ആ വീഡിയോ ചെയ്തുവല്ലോ, ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആളുകളും. അല്ലെങ്കിൽ
7: ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികള് ഇത് ബയ്യാട്ട് പഠിച്ച് പാടുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ഞാൻ ചെയ്ത വേറൊരു പാട്ടുകളുണ്ട്, അതും കൂടി കുഞ്ഞു കുട്ടികളെ മനസ്സിലേക്ക് ഇത് കയറി എന്ന് പറയുമ്പോൾ അതിലും വലിയ ഭാഗ്യമായിട്ട് ഞാൻ പറഞ്ഞ് കാണുന്നില്ല. പിന്നെ ഇത് ഫാമിലികളെ പിന്നെ ഇടയിൽ ഒരുപാട് റീലുകൾ ചെയ്യപ്പെട്ടു. എല്ലാവരുണ്ടല്ലോ അതില്, അച്ഛമ്മ അച്ഛനമ്മ അങ്ങനെ എല്ലാവരും. അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് റീൽ ചെയ്യാനുള്ള ഒരു ടൂൾ ആയിട്ട് അത് മാറി. അതുകൊണ്ട് ഭയങ്കരമായിട്ട് സന്തോഷം.
6: സന്തോഷമുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം, ക്യാ അമ്മയാ, ഈ ക്യാ എവിടുന്ന് വന്നു?
7: അത് വിചാരിക്കാണ്ട് വന്നൊരു സംഭവം. സത്യം പറഞ്ഞാലേ ആ ഒരു സ്ഥലത്ത് വേറെ എന്തോ ഒരു സംഭവം ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. അപ്പൊ സാധാരണ ഞാൻ പാട്ട് പാടുമ്പോൾ എഴുതി വെക്കാറൊന്നുമില്ല, ഞാൻ 5-6 വരിയൊക്കെയാണെങ്കിൽ ഓർത്ത് പാടലാണ് പതിവ്. അപ്പൊ പാടിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ആ സ്ഥലം എത്തുമ്പോ ഈ വാക്ക് മറന്നുപോയി. വാക്ക് മറന്നപ്പോ പെട്ടെന്ന് ഒരു പേടി വന്നു. അപ്പൊ പെട്ടെന്ന് അറിയാണ്ട് ക്യാ എന്ന് പറഞ്ഞ സാധനങ്ങൾ കയറി വന്നു.
6: ഇനിയിപ്പോ ആ പാട്ടൊന്ന് നമുക്ക് വേണ്ടി പാടാമോ?
7: അച്ഛ കുറച്ച് പൈസ വേണം അർജന്റ, ജോലിക്കൊന്നും പോകാൻ വയ്യാത്തും ഇല്ലെങ്കിൽ എവിടെന്നേലും മുപ്പിക്കച്ചമ്മ ചോദിച്ചിട്ടും തന്നില്ല. ക്യാ അമ്മയ, നിങ്ങള് മോശം തന്നെ ഇങ്ങനെ പോയ. അച്ഛൻ്റെ അച്ഛൻ്റെ നിങ്ങളുടെ കയ്യിലുണ്ട് പെൻഷൻ കിട്ടിയ ചില്ലറ വെല്ലം കാണല്ലേ.
6: അടിപൊളി അടിപൊളി പാട്ട്. ട്രെൻഡായ സമയത്ത് ചുമ്മാ അങ്ങ് മനസ്സിലിങ്ങനെ വരികൾ വന്ന് അങ്ങനെ പാടി ഇട്ടതാണ്.
7: ആ, സത്യമായിട്ടും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാട്ട് ഇങ്ങനെ മുമ്പ് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ റീലുകൾ കാണാൻ തുടങ്ങി പിന്നാണ് ഈ പാട്ട് ഉള്ളിലേക്ക് കയറിയത്. അപ്പൊ എപ്പൊ ഫോൺ തുറന്നു നോക്കിയാലും ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാലും ഈ ഒരു പാട്ടിന്റെ റീല് കാണാൻ പറ്റും. അങ്ങനെ പാടി. ഇപ്പൊ ഇത് ആദ്യം കേട്ടപ്പോ തന്നെ ഇതിന് 5-6 വാക്കുകൾ ഉണ്ടല്ലോ, പൊമ്മല അതുപോലെ വച്ചിൻ്റെ അമ്മ, ഇങ്ങനത്തെ പാട്ടുകളെല്ലാം ഞാനൊരു വേറെ രീതിയിലാണ് കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോ ഒരു 4 ദിവസം കൊണ്ട് 5 മില്യൺ ആൾക്കാർ കണ്ടു. ആസാമിന് സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കുന്നത് ഇങ്ങനെ ഭാഗ്യ എന്റെ പേര് ബിസു ബാബ, ഞാനിതൊന്നും ഏതില് റീമിക്സ് ചെയ്യുന്ന കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. ഞാൻ അപ്പൊ നീ സന്തോഷം എന്താ ചെയ്തു അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെ റീമിക്സ് വേർഷൻ ഇറങ്ങുന്നത്. അപ്പൊ രണ്ടാമത് ഞാൻ അയാളോട് ചോദിച്ചു പിന്നെ ഇതിന്റെ അർത്ഥം എന്തെങ്കിലും മനസ്സിലായിരുന്നു ചോദിച്ചു. അപ്പൊ പറഞ്ഞ ക്യാന്ന് മാത്രം മനസ്സിലായി.
6: ആ ക്യാ അപ്പം ഇട്ട് നന്നായി.
7: അതെ അതെ അതെ, പറഞ്ഞു കൊടുത്തു,
6: മീനിങ് ഒക്കെ പറഞ്ഞു കൊടുത്തു.
7: അതെ അതെ.
6: ഓക്കേ, പ്രേം നാട്ടിൽ എവിടെയാണ്, ആ വിശേഷങ്ങൾ കൂടി പറയൂ.
7: അതെ അതെ, നാട്ടില് ഞാൻ കാസർഗോഡ് ജില്ലയാണ്, തിരിക്കുളം എന്ന് പറയുന്നത് ഗ്രാമം, നീലേശ്വരത്തിന്റെ അടുത്തായിട്ട് വരും. ഇനി കുറച്ചുകൂടെ പാർട്ടികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി സമയം കണ്ടെത്തും. പ്രതീക്ഷിക്കാണ്ട് ഒരു 2 ആഴ്ചക്കുള്ളിൽ എന്തൊക്കെയോ സംഭവിച്ചു. അപ്പൊ ഞാനിപ്പം UAE-യിലാണ് ഷാർജയിലാണ് ചെയ്യുന്നത്. മിന്നാമിനിങ്ങിന്റെ പിന്നിൽ ബൾബ് എന്ന് പറഞ്ഞൊരു പാട്ടും കൂടി, പരസ്പര ബന്ധമില്ലാത്തൊരു പാട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കുഞ്ഞു കുട്ടികള് മിന്നാമിനി ആയിട്ട് ആക്ട് ചെയ്ത്
6: അതെല്ലാം
7: കണ്ടപ്പോ ഭയങ്കര സംഭവം.
6: അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രേമിന്റെ ഇൻസ്റ്റാ ഹാൻഡിൽ പോയി കഴിഞ്ഞാൽ ഈ പാട്ടുകളും അല്ലെ ഇതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, എന്താണ് പേജിന്റെ പേര്, എന്താണ്? ജോലിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ, ഇനിയും നല്ല നല്ല പാട്ടുകൾ വരട്ടെ, വീണ്ടും വീണ്ടും എല്ലാവരിലേക്കും എത്തട്ടെ. ഓക്കെ, പ്രേമായിരുന്നു നമ്മളുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞത്.
5: ആ മനസ്സ് കാണാതെ പോകരുത്.
6: അതെ,
5: അതായത് പരസ്പര ബന്ധമില്ലാത്ത എഴുതി വെച്ചിട്ടുണ്ട്,
6: നമുക്ക് പറ്റിയ കറക്റ്റ് വേവ് ലെങ്ത് ആണല്ലേ.
5: അപ്പൊ ഈ പരസ്പര ബന്ധമില്ലാത്ത പാട്ടുകൾ പാടുന്നതിൽ ഞങ്ങളുടെ ഓഫീസിലൊരു എന്താ പറയുന്ന ഒരു മഹാകവിയുണ്ട്.
6: അതെ,
5: അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഒരു പക്ഷേ നമ്മുടെ വോയിസ് കാസ്റ്റ് പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹത്തിന്റെ
6: വീഡിയോസ്
5: ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹം ഇതുപോലെ തന്നെ പരസ്പര ബന്ധമില്ലാത്ത പാട്ട് പാടുന്നത്
6: പ്രേമിനെയും മുഹമ്മദിനെയും കൂടെ ഒന്നിപ്പിച്ചാലെന്ന് ഞാനിപ്പോ ആലോചിക്കുന്നുണ്ട്.
5: അതൊരു ഒരു ബിജിപാൽ ജയചന്ദ്രൻ കൂട്ടുകെട്ടെന്നൊക്കെ പറയുന്നത്.
6: അവസാനം പ്രേം പാട്ട് മറന്നു പോകും, വേണ്ട, പ്രേം മര്യാദയ്ക്ക് പാട്ടൊക്കെ ചെയ്തപ്പോ കൊണ്ടിരിക്കുകയാണ്.
5: ഓക്കെ, നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഇതുപോലെ പരസ്പര ബന്ധമില്ലാത്ത പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കുന്ന ആളുകൾ?
6: അതെ, രണ്ട് പാട്ടൊക്കെ ഒരുമിച്ച്
5: പാടുന്ന ആളുകൾ
6: ചെയ്ത് പാടുക, സ്വന്തം വരിയൊക്കെ സ്വയം ലിറിക്സ് ഒക്കെ എഴുതുക.
5: അതായത് അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജ് ചെയ്യട്ടോ, അദ്ദേഹത്തിന്റെ പേരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ.
6: 5000 00 917 എന്ന നമ്പറിലേക്ക്. ലാലേട്ടൻ പാടിയൊരു പാട്ടാണ് ഇനി കേൾക്കുന്നത്, ഡ്രാമ മൂവിയിൽ നിന്നും.

0: Radio Suno 91.7 FM Qatar's favorite radio station. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: ഹായ്, ഞാൻ ദേവാനന്ദ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
0: മോർണിംഗ് സവാരി
5: ഓൺലി ഓൺ റേഡിയോ സിനോ 91.7.

0: Yes, Morning Savari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
6: സമയം 9 കഴിഞ്ഞ് 3 ആയിരിക്കാണ് റേഡിയോ സുനോ 91.7 FM ൽ മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു.
7: അങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ നമുക്ക് നേരെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോയിട്ട് ചെറിയ ചില സൂചനകളൊന്ന് അറിഞ്ഞു.
6: ഓക്കെ, ഹൈഡ് ആൻഡ് സീക്കിൽ നിന്ന് 3 സൂചനകളിൽ ഒരു വലിയ പേരുള്ള ചിത്രം ഒളിപ്പിച്ചു വെക്കുകയാണ് അല്ലേ?
7: അതെ അതെ, തീർച്ചയായിട്ടും അതെ. 95 റിലീസായ ഒരു സിനിമയാണത്.
6: ഓക്കെ, 1995 ഈ സിനിമ റിലീസാകുന്നത്.
7: ഓക്കെ, ഈ സിനിമയിൽ ആനി അഭിനയിച്ചിട്ടുണ്ട്.
6: ആനി അഭിനയിച്ചിട്ടുണ്ട്.
7: ഓക്കെ, പിന്നെ കളരിപ്പയറ്റ്
6: ഈ സിനിമയിലെ ഒരു പ്രധാന വിഷയമാണ്.
7: ഓക്കെ, അതുകൂടി ഒരു സൂചനയായിട്ട് വരുന്നുണ്ട്.
6: അതെ, ഒരു നീണ്ട പേരാണ്.
7: ഒരു നീണ്ട പേരാണ്. സമ്മാനം എന്താണെന്നും കൂടെ നമുക്ക് പറയാം.
6: ഓക്കെ,
7: റൈറ്റ് ഹാൻഡ് സ്ട്രൈക്ക് എന്നവർക്ക്
6: ജനനായകൻ കാണാനുള്ള ടിക്കറ്റുകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്.
7: അപ്പൊ തീർച്ചയായിട്ടും ജനനായകൻ കാണാനുള്ള ടിക്കറ്റുകൾ ഇവിടെ റെഡിയാണ്. വേഗം ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ.
6: ഓക്കെ, ഒരുപാട് കാത്തിരിപ്പിന് ശേഷമാണ് ആ സിനിമ എത്തുന്നത്.
7: അതെ അതെ, തീർച്ചയായിട്ടും പാട്ടുകളൊക്കെ എനിക്കൊന്ന് ആ സിനിമയുടെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പാട്ട് ഓൾറെഡി നമ്മളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് തന്നെയാണ് ജനനായകൻ നമുക്ക് അരികിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ ജനനായകൻ മൂവി കാണാനുള്ള ടിക്കറ്റുകൾ നിങ്ങളെ വെയിറ്റിംഗ് ആണ്. പുതുക്കോട്ടയിലെ പുതുമണവാളം പോലെ തന്നെ പേരുള്ള
6: അൻസൽ ഹബീബെ, അത് ഉത്തരം തെറ്റാണ്. പക്ഷേ രാജേഷ് മറ്റക്കൽ ശരിയായിട്ട് ഉത്തരം അയച്ചിട്ടുണ്ട്.
7: PTS കറക്റ്റ് ആണ്.
6: ഓക്കെ,
7: ബാക്കിയുള്ളവർക്ക് ശരിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന്. കുറച്ചുകൂടെ ആലോചിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു, പക്ഷെ ആലോചിക്കേണ്ടി വന്നില്ല. ഓക്കെ, നമുക്ക് ആലോചിക്കേണ്ടി വന്നു, കേട്ടവർക്ക് ആലോചിക്കേണ്ടി വന്നു.
6: ഹാരൂൺ റഷീദിന്റെ മെസ്സേജുണ്ട്. അൽഹാന അൽതാഫ് കൃത്യമായ ഉത്തരം അറിയിച്ചിട്ടുണ്ട്. ഇമ്മാനുവലിന്റെ അക്കൗണ്ടിൽ നിന്നും ഫിറോസിന്റെ അക്കൗണ്ടിൽ നിന്നും ഒക്കെ ശരിയായ ഉത്തരമാണ് എത്തിയിട്ടുള്ളത് കേട്ടോ.
7: ഓക്കെ, അപ്പൊ ഏതാണ് മൂവി എന്നുള്ളത് വേഗം ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5 മഴയത്ത് മുൻപേ അല്ല,
6: മഴയത്ത് മുൻപേ കളരി എവിടെ,
7: കളരി വരുന്നില്ലല്ലോ.
6: ആനി അഭിനയിച്ചു
7: സൂചനയിലായിരിക്കും. അതല്ല കേട്ടോ, വേറൊരു മൂവിയാണ്. ഒരു വിഷസ് ഉണ്ട് പുണ്ണി. ടുഡേ ഈസ് മൈ ഡോട്ടർ ബർത്ത്ഡേ ആണ്. ഓക്കെ, മെസ്സേജ് അയക്കുന്ന ആളുടെ പേര്, ഓക്കെ, മോളുടെ പേര് ഐമ എന്നാണെന്ന് കരുതുന്നു. ഐമ അമ്രിൻ മോൾ എന്നാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്.
6: ഓക്കെ, ഐമ അമ്രിൻ മോളിന് നമ്മുടെ എല്ലാവരുടെയും ആശംസകൾ.

0: ഒന്നുകൂടെ സൂചനകൾ പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്.
1: 1995 റിലീസായ ഒരു ചിത്രമാണ്. ആനി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കളരിപ്പയറ്റ് ഈ സിനിമയുടെ പ്രധാന വിഷയമാണ്.
0: ഒരു സൂചന കൂടിയാണത്. അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് വേഗം മെസ്സേജിൽ പറഞ്ഞോളൂ.
1: 5000 9171 എന്ന നമ്പറിലേക്ക്, രണം മൂവിയിലെ പാട്ടിലേക്ക്.

0: Capital.
1: 91.7 FM.
0: Qatar's happiness frequency.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
7: ഓ ഡ്രാമ,
8: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
7: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
9: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: എനിക്ക് പറയാനുള്ളത്
1: എന്താണ് പറയൂ,
0: മുഖത്ത് നോക്കി പറയണം.
1: പറയൂ.
0: അതായത് നിങ്ങൾ നാട്ടിൽ പോയിട്ട്, അതായത് ഇങ്ങനെ നല്ല മാമ്പഴം മുറിച്ച് വെച്ച് അത് പ്ലേറ്റിലാക്കി ഫോട്ടോ ഇടുക, നാട്ടിലെ കപ്പയും മുളക് ചട്നിയും കാന്താരി ചട്നിയും കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് മഴയെ ആസ്വദിക്കുന്ന വീഡിയോ സ്റ്റോറി ഇടുക, ചക്കപ്പഴം ഉരിഞ്ഞു വെച്ച്
1: കഴിക്കുക,
0: നാട്ടിലൂടെ യാത്ര പോവുക, നാട്ടിലെ വയല് കുളം മുറ്റം അവിടെ മഴ വീഴുന്നത്,
1: കടൽ തീരത്തിന്റെ സൈഡിൽ ചായ ഗ്ലാസ് കൊണ്ടുവച്ചിട്ട് അതിന്റെ ഫോട്ടോ ഇട്ട് അയച്ചു,
0: ബീച്ചിന്റെ സൈഡിൽ
1: സ്റ്റോറി ഇടുക,
0: നാട്ടിലെ പുഴയുടെ ഫോട്ടോ ഇടുക,
1: വിഷമം വരും.
0: അത്ര നല്ലതൊന്നല്ല കേട്ടോ. ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങി പച്ചപ്പ് കാണുന്നു സ്റ്റോറി ഇടുക, അല്ല ഒന്നും അത്ര
1: ശരിയല്ല.
0: മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ നാട്ടിലേക്കുള്ള യാത്രയുടെ സമയമാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് റോട്ടിലേക്ക് കുറച്ച് ഇപ്പൊ സ്കൂളില്ലാത്ത കാരണം
1: രാവിലെയൊക്കെ
0: ഒരു ട്രാഫിക്കിലൊരു വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെങ്കിലും നമ്മുടെ പരിചയക്കാരും എല്ലാവരുടെയും ഇൻസ്റ്റയും വാട്സപ്പ് സ്റ്റോറീസും ഒക്കെ നോക്കുകയാണെങ്കിൽ നാട്ടിന്റെ പച്ചപ്പാണ് ഇപ്പോ നമ്മുടെ മനസ്സിന്റെ പച്ചപ്പ്.
1: തീർച്ചയായിട്ടും അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം നമ്മള് ഫുൾ ഫുട്ബോളിലേക്ക് പോയ കാരണം ബാക്കി ഗെയിമിൽ എന്തൊക്കെ സംഭവിച്ചു എന്തൊക്കെ നടന്നു എന്നൊന്നും കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം.
0: അവസാനം ബാക്കി ഗെയിമുകളൊക്കെ
1: വരും
0: എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണ്.
1: പറഞ്ഞു വന്ന വേറൊന്നുമില്ല, പി വി സിന്ധു കഴിഞ്ഞ ദിവസം വലിയൊരു ചരിത്ര നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ജപ്പാൻ ഓപ്പൺ ടെന്നീസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന് പറയുന്ന നേട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം പി വി സിന്ധു സ്വന്തമാക്കിയത്. 1.5 വർഷത്തോളം സിന്ധു അത്ര ഫോമിലല്ലായിരുന്നു. അപ്പൊ പി വി സിന്ധുവിന്റെ ഒരു തിരിച്ചുവരവായിരുന്നു ആ ഒരു ടൂർണമെന്റ് എന്ന് പറയുന്നത്. 7 വർഷത്തിന് ശേഷം പി വി സിന്ധു നേടുന്ന പ്രധാനപ്പെട്ട ഒരു കിരീട നേട്ടം കൂടിയായിരുന്നു അത് കേട്ടോ. അപ്പം അതിനുശേഷം പി വി സിന്ധു പറയുന്നത് ഈ നേട്ടത്തിനൊരു ഒരു അടിത്തറയായത് വിരാട് കോഹ്ലിയായിട്ടൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മോശം ഫോമും പരിക്കുകളും ഒക്കെ അലട്ടിയിരുന്ന സമയത്താണ് നമ്മുടെ വിരാട് കോഹ്ലിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് ഒരു കായിക മത്സരം വരുന്ന സമയത്ത് സമ്മർദ്ദത്തെ എങ്ങനെ നേരിടാം എന്നുള്ളത് കോഹ്ലിക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിനൊരു സഹായം തേടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ താൻ നേരിട്ട് ആ ഒരു പ്രതിസന്ധിയെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് കോഹ്ലിയോട് പറഞ്ഞ സമയത്ത് പിറ്റേ ദിവസം കാണുകയൊക്കെ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ ആ ഒരു ടൈം എന്തായാലും അത് വളരെയധികം തന്നെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് പി വി സിന്ധു പറഞ്ഞിട്ടുള്ളത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും വിരാട് കോഹ്ലി അദ്ദേഹത്തിന്റെ മനോഹരമായ അല്ലെങ്കിൽ എന്താ അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ വാക്കുകളാണ് പി വി സിന്ധുവില് വീണ്ടും വീണ്ടും അല്ലേ.
1: അതെ, കിരീടത്തിലേക്ക്
0: വരുന്നു. അത് അങ്ങനെയാണ് പലപ്പോഴും ഈ സമ്മർദ്ദങ്ങൾ വരുന്ന സമയത്ത്.
1: സഞ്ജു സാംസൺ പറഞ്ഞത് ഓർമ്മയില്ലേ, സച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലാണെങ്കിൽ ഇങ്ങനെ പ്രഷർ സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അത്ര നമുക്ക് അടുപ്പുള്ള ആളുകളെ വിളിച്ച് സംസാരിച്ചു.
0: എനിക്കെന്താണോ ആരും സമ്മർദ്ദം പറയാൻ വിളിക്കാറില്ല, സങ്കടം പറയാൻ ഒരുപാട് പേര് വിളിക്കാറുണ്ട്.
1: ആരും എന്നെ വിളിച്ചിട്ട്
0: സമ്മർദ്ദം പ്രഷറുണ്ട് അതിനെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, എന്തൊരു ലോകമാണിത്, എന്തൊരു മനുഷ്യരാണ്. ചാർലി മൂവിയിലെ പാട്ട്.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: Going home? Make it rewarding with Kalyan Jewelers.
6: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
7: You're listening to
8: Morning Safari.
7: Morning Safari.
8: Morning Safari.
9: Only on Radio Suno 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: കഥ തുടരുന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടു
1: കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്.
0: തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ്. സംഭവിച്ചാല് സുഷുമ്ന നാഡി മുതൽ കാലിന്റെ ചെറുവിരൽ
1: വരെ
0: ഈ ഒരു മാസമാകുമ്പോ അയ്യോ
1: അമ്മേ
0: കുഞ്ഞു കുഞ്ഞു വേദനകൾ. അത് നാട്ടിലാണെങ്കിലും ശരി ഇവിടെയാണെങ്കിലും ശരി പഴയ കാലത്ത് കിട്ടിയ ചില ചളക്കുകൾ ഉളുക്കുകൾ ഇതെല്ലാം
1: ഉയർത്തെഴുന്നേറ്റ് വരുന്ന സമയമാണ്
0: കർക്കിടക മാസം എന്ന് പറയുന്നത്. നമുക്കറിയാം തീർച്ചയായിട്ടും കർക്കിടക മാസത്തിന്റെ ഇതിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. അപ്പൊ നാട്ടിലാണെങ്കിൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുന്ന ആരോഗ്യ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ.
1: കർക്കിടക കഞ്ഞി
0: കർക്കിടക കഞ്ഞി
1: കള്ളക്കർക്കിടകം എന്നൊക്കെ പറയൂലേ.
0: കള്ളക്കർക്കിടകം കള്ളക്കർക്കിടകം
1: ഇല്ലേ, എനിക്ക് തെറ്റിപ്പോയതാണ്.
0: പഞ്ഞക്കർക്കിടകം എന്ന് ഞാൻ കേട്ടു.
1: പഞ്ഞമാസം എന്ന് പറയും.
0: ആ പഞ്ഞമാസം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ഇനി നമുക്ക് കള്ളക്കർക്കിടകം കൂടെ ചേർക്കാം. ചിലപ്പോ പല സ്ഥലങ്ങളിൽ പല രീതിയിലായിരിക്കും പറയുന്നത്. എന്തായാലും ആരോഗ്യ കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധ നൽകുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി പറഞ്ഞതുപോലെ തന്നെ പല നവധാന്യങ്ങൾ, പല ധാന്യങ്ങൾ ചേർത്ത് വെച്ച കഞ്ഞി, ഉലുവ കഞ്ഞി, അതുപോലെ തന്നെ ഔഷധക്കഞ്ഞി, ഓരോരുത്തരുടെയൊക്കെ വീട്ടിലെ ഓരോ സംവിധാനങ്ങളായിരിക്കാം. ഇപ്പൊ നമ്മൾ നാട്ടിലായിരുന്നു എങ്കിൽ നിങ്ങൾ കഴിക്കുമായിരുന്ന ഭക്ഷണം എന്തൊക്കെയാണ്? കർക്കിടക മാസത്തിൽ നിങ്ങൾ കഴിക്കുമായിരുന്ന ഭക്ഷണം എന്തൊക്കെയാണ്? ഒരുപാട് ഓർമ്മകളിലേക്ക് പോകും.
1: എനിക്ക് ഓരോ സ്ഥലങ്ങളിലും ചിലപ്പോ അതിന്റെ ഓരോ വീടനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ചിലപ്പം അതിന് വരാനുള്ള സാധ്യതകൾ.
0: എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പും നിസരടുത്ത് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടില്, ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് കോഴിമരുന്ന് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കോഴിമരുന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പലതരത്തിലുള്ള അങ്ങാടി മരുന്നുകൾ ചേർത്ത് പൊടിച്ച്, അത് ഉണക്കി പൊടിച്ച് ആ പൊടിയില് ചിക്കൻ കുക്ക് ചെയ്യും. നാടൻ ചിക്കൻ, അത് ഒരു സ്പെഷ്യൽ എണ്ണയൊക്കെ ചേർത്തിട്ടാണ്. എന്നിട്ട് ആ ഭക്ഷണം നമ്മള് എല്ലാവരും ഒരുമിച്ചിരുന്നാ
1: കഴിക്കുക.
0: അപ്പൊ എന്റെ വീട്ടിൽ എനിക്ക് നല്ല ഓർമ്മയുള്ളത്, നമ്മുടെ വീട്ടില് ബന്ധുക്കളൊക്കെ
1: വരും,
0: കസിൻസ് ഒക്കെ വരും. അപ്പൊ തറവാട് വീട്ടിലായിരിക്കും ഇത് ചെയ്യുന്നത്. എന്നിട്ട് ചോറും, ചോറിന്റെ മുകളിലൂടെ ഈ കോഴി ഒഴിച്ചു തരും. നിറയെ നെയ്യായിരിക്കും, നെയ്യോടുകൂടി ഒഴിച്ചു തരും. എന്നിട്ട് അത് കഴിക്കും. അപ്പൊ അതിന് ഉപ്പ് ചേർക്കാൻ പാടില്ല, അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വെള്ളം കുടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളൊക്കെ. ഒരു പ്രത്യേക മണമാണ് അതിന്. എനിക്ക് ഇപ്പോഴാ മണം പെട്ടെന്ന്
1: കിട്ടുന്നുണ്ട്.
0: ആ അത് കഴിക്കാനുള്ള ഒരു തുര വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓരോ സ്ഥലത്തും ഇപ്പൊ പ്രാദേശികമായിട്ട് പല ഭക്ഷണങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഭക്ഷണം എന്താണ്? കർക്കിടക മാസത്തിലെ നിങ്ങളുടെ വീട്ടിലെ ഒരു സ്പെഷ്യൽ ഫുഡ് എന്താണ്?
1: തീർച്ചയായിട്ടും അത് പറയാം. അതോടൊപ്പം തന്നെ ഈ കള്ളക്കർക്കിടകം എന്ന് പറയുന്ന പ്രയോഗം എന്തുകൊണ്ടാണ് വന്നത്? അത് ആർക്കെങ്കിലും അറിയാമോ? പലർക്കും അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കള്ളക്കർക്കിടകം ഉണ്ടെന്ന് അലമീൻ പറയുന്നു. കള്ളക്കർക്കിടകം എന്നും പറയുന്ന വിശ്വൻ കൊട്ടാരം അദ്ദേഹം മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ ഇലത്തോരണികൾ, പത്തിലത്തോരണികൾ കഴിക്കുന്ന ഒരു സമയമാണിത്. പരിസാദ്
0: ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.
1: അപ്പൊ കള്ളക്കർക്കിടകം എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ പിന്നിലുള്ള ആ ഒരു സംഭവം എന്താണ്?
0: കഥ
1: ചെറിയ സംഭവം. ഓക്കെ, അപ്പൊ എന്താണെന്നുള്ളത് ഒന്ന് മെസ്സേജിൽ പറയാമെന്നാണ് കേട്ടോ.
0: ഓക്കെ, അപ്പൊ അതിനുശേഷം ഞങ്ങൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ.
2: Chennai beats Tamil head of the hour in the art of podumakkolanda.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി.
4: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
3: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
5: ഹായ് നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
6: ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ?
7: യു ആർ ലിസ്ണിംഗ് ടു

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: സമയം 9 കഴിഞ്ഞ് 48 ആയിരിക്കുകയാണ്. ജൂലൈ 21 ചൊവ്വാഴ്ച ദിവസമാണ്.
4: എനിക്കൊരു തെറ്റ് തിരുത്താനായിട്ടുണ്ട്. നേരത്തെ ജപ്പാൻ ഓപ്പൺ എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ടെന്നീസ് അതിന്റെ കൂടെ വന്നുപോയി. ടെന്നീസ് അല്ലായിരുന്നു ഈ ഓപ്പൺ എന്ന് പറയുന്ന സമയത്ത്. അറിയാതെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ നമ്മള് ഫ്രഞ്ച് ഓപ്പൺ അല്ലെങ്കിൽ എല്ലാം അത് ടെന്നീസ് എന്ന് പറഞ്ഞ അറിയാതെ കണക്ട് ചെയ്ത് പോയതാണ്. അപ്പൊ അഫ്നാസ് അത് തിരുത്തി തന്നു. സിറാജിന്റെ മെസ്സേജ് ഉണ്ട്, ഉലുവ കഞ്ഞി എന്ന് പറഞ്ഞിട്ട്. പിന്നെ വന്നിരിക്കുന്നത് നമ്മള് കള്ളക്കർക്കിടകം ചോദിച്ചത് വെയിലും മഴയും പെട്ടെന്ന് മാറി മാറി വരുന്നതാണോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അതല്ല,
3: ഓക്കെ
4: അതാണോ എന്നാണ് ഷാഫി ചോദിക്കുന്നത്. ഷാഫിയുടെ മെസ്സേജ് പോയോ? അയ്യോ ഇതല്ല ഇവിടെ പോയി. ഓക്കെ ഇഫ്തിഹാറുദ്ദീൻ ആളുടെ കറക്റ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളത് നോക്കുന്നതായിരിക്കും. അൽനമീൻ ചോദിക്കുന്നു, അത് തന്നെയാണ്, വെയിലും മഴയും
3: ഒട്ടും പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയാണ് കർക്കിടക മാസത്തിന്റെ ഇത്, അതുകൊണ്ട് കള്ളക്കർക്കിടകം എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നു.
4: ഓക്കെ അപ്പൊ അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല.
3: അതിനൊരു പിന്നിലൊരു
4: വലിയ കഥയൊന്നുമില്ല, ചെറിയൊരു കാര്യം മാത്രം. ഇപ്പം ഈ മാസം കഴിഞ്ഞാലും മഴ വിട്ടുപോകത്തില്ല. അതായത് മാസം അവസാനിച്ചിട്ടും ചിലപ്പോൾ ശക്തമായിട്ട് മഴ തുടരും. അപ്പൊ ഇതിനെയാണ് പണ്ടുള്ള ആൾക്കാർ കള്ളക്കർക്കിടകം എന്ന് വിളിക്കുന്നത്. ഇന്നും കർക്കിടകം കഴിഞ്ഞിട്ടും ശക്തമായിട്ട് വീണ്ടും മഴ തുടരും. അപ്പൊ അങ്ങനെ തുടരുന്ന സമയത്ത് കള്ളക്കർക്കിടം പോയിട്ടില്ല ഇതുവരെ, വീണ്ടും മഴയായിട്ട് തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഒരു രീതിക്ക് പറയുന്ന ഒരു പ്രയോഗമാണ്.
3: ഈ പഞ്ഞക്കർക്കിടകം എന്ന് പറയുന്നതിനും ഒരു കാരണമുണ്ട്. അത് പണ്ടുള്ളവർ പറയുന്ന ഒരു കാര്യമാണ്. സംഭവം എന്താന്ന് വെച്ചാല് ഈ കർക്കിടക മാസത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രവചിക്കാൻ പറ്റാത്ത മഴയും വെയിലും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ജോലി കുറവായിരിക്കും, പണി കുറവായിരിക്കും ആളുകൾക്ക്. അപ്പൊ വരുമാനം കുറവായിരിക്കും.
4: അതെ,
3: അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും.
4: അതായത് ഈ പറഞ്ഞ പോലെ നല്ല മഴ ലഭിക്കുന്ന ഒരു സമയമാണല്ലോ ആ സമയത്ത്. അപ്പൊ അടുത്ത വിളവെടുപ്പിനായിട്ട് ഒരു വലിയ കാത്തിരിപ്പൊക്കെ വേണ്ടി വരും. അപ്പൊ ആ സമയത്ത് മുമ്പ് സംഭരിച്ചിരുന്ന വിളകൾ ഏകദേശം ഒക്കെ തീർന്നു തുടങ്ങുന്ന
3: സമയമാണ്.
4: അപ്പം ഭക്ഷ്യ വിഭവങ്ങളുടെ ഒരു ലഭ്യത കുറയുന്നതുകൊണ്ടാണ് അതിനെ ഒരു പഞ്ഞമാസമായിട്ടും ബുദ്ധിമുട്ട് പിടിച്ച മാസമായിട്ടും ഒക്കെ
3: പരിഗണിക്കുന്നത്,
4: കണക്ട് ചെയ്യുന്നത് എന്നാണ് കണക്കാക്കുന്നത്. ഓക്കെ
3: ഓക്കെ. അപ്പൊ ആലഞ്ചേരി തമ്പ്രാക്കൾ ശരിയായ ഉത്തരം അതായിരുന്നു. ശരിയായ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതിൽ കുറച്ചു പേർക്ക് ജനനായകൻ സിനിമ കാണാനുള്ള ടിക്കറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ചൊവ്വാഴ്ച ദിവസം ജൂലൈ 21 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ടാറ്റാ,
4: ബൈ ബൈ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: You're listening to Morning Safari.
2: Only on Radio Suno 91.7 FM.

0: सुनो अपडेट्स सुनो अपडेट्स लेके स्वागतम अपडेटുകളുമായി നിസ ഖത്തറിൽ ആദ്യമായി ഇൻഷുറൻസ് പോളിസികളുടെ വിലയും ആനുകൂല്യങ്ങളും താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം സ്ഥാപിക്കുന്നതിന് ഖത്തർ സെൻട്രൽ ബാങ്ക് ലൈസൻസ് അനുവദിച്ചു. പുതിയ പ്ലാറ്റ്ഫോമിലൂടെ വിവിധ ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന പോളിസികളുടെ വില, കവറേജ്, ആനുകൂല്യങ്ങൾ, നിബന്ധനകൾ എന്നിവ ഒരിടത്ത് തന്നെ ഉപഭോക്താക്കൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയും. ആരോഗ്യമേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും സ്മാർട്ട് ഹെൽത്ത് സംവിധാനങ്ങളും ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ലബോറട്ടറി രോഗനിർണയ ജനിതക പരിശോധനകളിൽ വലിയ നവീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. ഖത്തർ നാഷണൽ വിഷൻ 2030 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായാണ് ആരോഗ്യ മേഖലയിലെ ഡിജിറ്റൽ പരിവർത്തനം. രാജ്യത്തെ യുവജന മേഖലയെ കൂടുതൽ ശക്തമാക്കുന്നതിനായി മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് പരിശീലകർക്കായുള്ള പ്രത്യേക ട്രെയിനർ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചു. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ താപനില 45°C.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: எல்லாருக்கும் வணக்கம், நான் விஜய் சேதுபதி.
4: யூஆர் லிஸ்னிங் டு ரேடியோ சுனோ.
3: யூஆர் லிஸ்னிங் டு ரேடியோ சுனோ. கேட்டு கேட்டு கூட்டு கூட.

ഗുഡ് മോർണിംഗ് സമയം ദാ 10 മണി കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരുപാട് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ദാ കൂട്ടുകൂടാൻ എത്തിയിരിക്കുന്നത്. അഷ്ടമിയാണ് കേട്ടോ. എന്നാണ്ട് വിശേഷം? എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു? എവിടെ എത്തി? ഇപ്പോൾ ഓഫീസിലേക്ക് പോവാണോ, അതോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഓഫീസിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതാണോ, അതല്ല ഇനി ഫ്രണ്ടിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണോ, ഇന്ന് ജോലിയില്ലേ, അതോ നൈറ്റ് ഷിഫ്റ്റ് ആണോ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ? വേഗം മെസ്സേജ് അയച്ചോളൂ 5000997. ഒപ്പം എവിടെയാണോ ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്ത് നിന്നും ഒരു ഫോട്ടോ എടുത്ത് അയക്കാനും മറക്കണ്ട കേട്ടോ. ഞാനും ഒന്ന് നോക്കട്ടെ നിങ്ങൾ എവിടെ നിന്നാ ഇപ്പം കേൾക്കുന്നത്, കണ്ടുപിടിക്കാൻ പറ്റുമോ അത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറി വിഷസ് ഒക്കെ ഇന്ന് കൊടുക്കാനായിട്ട് മറന്നുപോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ അവരെ വിഷയാം. ഇന്ന് ജൂലൈ 21 ചൊവ്വാഴ്ച ദിവസമാണ്. ആരുടെയെങ്കിലും ജീവിതത്തിലെ ഒരു സ്പെഷ്യൽ ദിവസമാണെങ്കിൽ നമുക്കതൊന്ന് കൂടുതൽ സ്പെഷ്യലാക്കി കൊടുക്കാന്നേ. എന്തായാലും ഞാനിപ്പോൾ തുടങ്ങുന്ന സമയത്ത് തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു നല്ല ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്കെന്തോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല, വിച്ച് ഇസ് നോട്ട് ഗുഡ്. ഓക്കെ, അത് ഞാൻ ഒന്നുകൂടി പറയുന്നു, എപ്പോഴും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പക്ഷേ ഞാനൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് ജസ്റ്റ് ഒന്ന് എനർജി ഒന്ന് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം, പതിയെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊരു ബ്രഞ്ച് എന്നുള്ള രീതിയിലാക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വെതർ കണ്ടീഷൻ കാരണം ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ മാക്സിമം ട്രൈ ടു ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ നോക്കാറുണ്ട്, ഇപ്പോഴില്ലെങ്കിലും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക, ബ്രെഡോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കഴിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യാറുണ്ട്. ഒന്നും അല്ലെങ്കിൽ ഒരു ആപ്പിളെങ്കിലും കഴിക്കും. അപ്പോൾ അതുപോലെ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഒരു സാധനം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ മോർണിംഗ് തുടങ്ങി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇപ്പം നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം. കേട്ടോണ്ടിരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ
4: ഇത്? എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: ഹോം ഡെലിവറി

0: 91.7 FM.
1: Qatar's favorite radio station.
0: Water bill. Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: Brought to you by
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
6: ഹായ്, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
7: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ, ഒറ്റാം വീട് കാട് കയറി
6: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
7: ഇനി ഞാൻ പറയും, ദയ്യാക്കെ കേൾക്കാം.
8: ചെന്നൈ ബീറ്റ്സ്.
9: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
10: എന്താട്ടോ പോതുമാക്കളുണ്ട്.

ശ്വാസമേ പാട്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കും. എന്തൊരു രസാന്നറിയോ, വണ്ടി ഓടിച്ച് നല്ലൊരു സീനറിയും കൂടി ഉണ്ടെങ്കിൽ പൊള്ളിക്കും. എന്തായാലും തെനാലിയിൽ നിന്ന് മിസ് വി വിയും സാധന സർഗവും പാടിയ പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവിടെ നല്ല മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഫോട്ടോ അയക്കൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജോഷിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ജോഷി കടവൻ ആള് നമ്മുടെ കോർണീഷിൽ നിന്നാണ് ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. അതുപോലെ ഈ മാക്സ് എന്ന് പറയുന്ന അക്കൗണ്ട് ഇത് ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പേര് വയ്ക്കുന്നില്ല. എനിക്ക് മാക്സ് മാക്സ് എന്നേ വരാറുള്ളൂ. പക്ഷേ ഈ നാളും ഈ പറഞ്ഞ പോലെ ഇത് എവിടെയാണ്? അൽസത്ത് മറ്റോ ആണോ? ഓക്കെ, എന്തായാലും ഒരു സിഗ്നലിൽ കിടക്കുക.

ആണ്. ദഫ്നയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അനീസിന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു വിത്ത് ഫോട്ടോ. പക്ഷെ എനിക്ക് ഇന്ന് ഭയങ്കരമായിട്ട് ഗുഡ് മോർണിംഗ് ടോ രാജേഷ് ആൻഡ് അമീൻ, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. മുഹസിന്റെ മെസ്സേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുഹസിൻ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ്. അതായത് വഴിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ പക്ഷി, ആ പക്ഷി ഇങ്ങനെ ആകെ മൊത്തത്തിൽ വയ്യാതെ വീണ് കിടക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ മുഹസിൻ എന്ത് ചെയ്തു, ആ പക്ഷീനെ കയ്യിലെടുത്തിട്ട് വണ്ടിയിൽ കയറി, വണ്ടിയിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ പക്ഷിക്ക് ആ വെള്ളം കൊടുക്കുകയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നപ്പോൾ സന്തോഷം തോന്നി. മുഹസിൻ, യു ആർ ദ സ്റ്റാർ ഓഫ് ദി ഡേ. ലൈക്ക് ലിറ്ററലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെസ്സേജ് ഇന്നത്തെ ദിവസം ഇത് തന്നെയായിരിക്കും. ഫീലിംഗ് സോ ഹാപ്പി. ഇതുപോലെ എല്ലാവരും ചെയ്യണം. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതിനെ പോയി എടുത്ത് വെള്ളം കൊടുത്ത് അങ്ങനെ സമയം ഇല്ലെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ കാണുകയാണ്, കുറേ പക്ഷികളുള്ള ഒരു സ്ഥലമാണ്, അവർ ഭയങ്കര ടയേർഡായിട്ടായിരിക്കും എന്തായാലും ഇരിക്കുക, കാരണം ഇത്രയും ചൂട് നമ്മളെ കൊണ്ട് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മാക്സിമം പറ്റുകയെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ഒരിതിൽ കുറച്ച് വെള്ളമോ എന്തെങ്കിലും ഒരു സാധനം ചെറിയ ചെറിയ ഗ്ലാസസിലൊക്കെ ആക്കിയിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ടോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വന്ന് കുടിക്കാനായിട്ട് പറ്റും. അതിപ്പം നമുക്കിപ്പം പാഴ്സൽ ഇതൊക്കെ കിട്ടത്തില്ലേ, പാഴ്സൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബിരിയാണിയും മറ്റു സാധനങ്ങളൊക്കെ പാഴ്സൽ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ അലുമിനിയത്തിൻ്റെ ഇതെടുക്കുമല്ലോ, പ്ലേറ്റ് എടുക്കുമല്ലോ. ആ അതേപോലത്തേക്ക് പ്ലേറ്റ് ഒരെണ്ണം തരാൻ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് കുറച്ച് വെള്ളം അതിനകത്ത് എടുത്തിട്ട് കൊണ്ടുവച്ചാലും മതി, അത്ര സമയമൊന്നും എടുക്കില്ല, അത്ര പൈസയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. അതെല്ലാം നിങ്ങളൊരു ഒരു ഷോപ്പ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൻ്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് കുറച്ച് വെള്ളം വെച്ചേക്കുക. വീട്ടിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാൽക്കണിയിലോ അല്ലെങ്കിൽ ചെറുതായിട്ട് ആ ഒരു വിൻഡോൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ കുറച്ച് വെള്ളം വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ പ്ലീസ് ഡു ദാറ്റ്. ബിക്കോസ് നമ്മളെക്കാൾ ദാഹിച്ച് വലഞ്ഞ് ഇത്രയും ഈ ചൂടത്ത് ചിറകിട്ടടിച്ച് നടക്കുന്ന ഈ പ്രാണികൾക്ക് അല്ലെങ്കിൽ ഇത്രയും ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക, അവർക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ ഇപ്പോൾ അരിയോ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ കൊടുക്കുക. ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ടി കെ എം മുന്ന ചെയ്യുന്നുണ്ടല്ലേ, ഓക്കെ ഓക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതിൽ സന്തോഷം. അങ്ങനെ കുറേ പേര് ചിലപ്പം മറന്നു പോകും. ഇപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ചെയ്യാൻ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് അതിനൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ദാട്ടോ. അപ്പം അതും കൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകണം. എന്തായാലും എവിടെ നിന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മെസ്സേജസ് പോന്നോട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നുള്ളതിൻ്റെ മെസ്സേജും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കഴിച്ചു, ഇന്ന് കഴിച്ചത് ഒരു സാൻഡ്വിച്ച് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഷാഫിയുടെ മെസ്സേജാണ്. ഓക്കെ, സാൻഡ്വിച്ച് മാത്രമായിരിക്കാം, പക്ഷെ കുഴപ്പമില്ല, എന്നാലും ജസ്റ്റ് ഈറ്റ് സംതിങ് കേട്ടോ. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമുണ്ട്. അതായത് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു ഒരു ജസ്റ്റ് ഒരു ലഘു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഫിഫ വേൾഡ് കപ്പ് കാണാനായിട്ട് ഫൈനൽ കാണാൻ വേണ്ടിയിട്ട് പോയ ആൾക്കാരൊക്കെ കൊടുത്തത് ഏകദേശം 4000 അടുത്തുള്ള, ഏകദേശം 4000 രൂപയാണ്, അതായത് 3000 something. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു ലഘു ഭക്ഷണം, അതായത് ചെറിയ എന്തെങ്കിലും ഒരു സംഭവം, ഒരു ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അതിനാണ് ഈ 4000 ഓൾമോസ്റ്റ് വരുന്നത്, രൂപയാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിനൊക്കെ പല ഇടങ്ങളിലും ഇങ്ങനത്തെ ഇവൻസൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് അവർ കൂട്ടിയാണല്ലോ വിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, നമുക്ക് സത്യത്തിൽ ഒരു ലഘു ഭക്ഷണം കഴിച്ചല്ലെങ്കിൽ ഭയങ്കര ഹൈഫൈ ഭക്ഷണമൊന്നും അല്ലാണ്ട് നോർമൽ ഡേ ടു ഡേ ലൈഫിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് എത്ര രൂപ വേണ്ടി വരും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ആട്ടോ ചോദിക്കുന്നത്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മാത്രം. നിങ്ങളിപ്പോൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചോ, എത്ര രൂപ വേണ്ടി വരും, നിങ്ങൾക്ക് എത്ര രൂപ വേണ്ടി വരും, ഒന്ന് മെസ്സേജ് അയക്കണേ. ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പം പറയും 3 റിയാലിനൊരു സാൻഡ്വിച്ചിൽ ഒതുങ്ങും എന്ന്. ശരിയാണ്, അങ്ങനെ ഒതുങ്ങുന്നവരുണ്ട്. അതല്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ നോർമൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണോ കഴിക്കുന്നത് അതുപോലെ കഴിക്കണം എന്നുണ്ടെങ്കിൽ പോലും എത്ര രൂപ വേണ്ടി വരും, ലൈക്ക് നോട്ട് രൂപ കത്തറിയാൽ എത്ര വേണ്ടി വരും, ഒന്ന് മെസ്സേജ് അയച്ചോ. അബുഹമുറിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന അല്ല, മീൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, കഴിച്ചിട്ടില്ലെങ്കിൽ പുറത്തുനിന്നാണോ, പുറത്തുനിന്നാണെങ്കിൽ എത്ര രൂപ വേണ്ടി വരും, മെസ്സേജ് അയച്ചോ 5000 9170 കേട്ടോ. ആ ഷേക്ക് ഇസ്മയിൽ പറയുന്നത് 5 to 7 riyal, അടിപൊളി വിത്ത് ടി. ഓക്കെ ഓക്കെ അടിപൊളി. ഷാസലും പറഞ്ഞിരിക്കുന്നത് 7 riyal, അഥവാ ഇന്ന് രാവിലെ കഴിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എത്ര റിയാൽ ആയി എന്നും കൂടി ഒന്ന് മെസ്സേജ് അയക്കണേ. എന്താ കഴിച്ചതെന്നും കൂടി പറയണം കേട്ടോ, എന്നാലും എനിക്ക് ആ കണക്കൊന്ന് കറക്റ്റ് ഒപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ,

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. ഈ ഒരു സമയം എന്തായാലും നിങ്ങൾക്ക് എത്ര രൂപയാകും രാവിലത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഘുവായിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ പോലും എത്ര രൂപയാകും എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് മെസ്സേജ് വന്നിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഹോം ഡെലിവറിയിൽ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എത്രയാണ് നിങ്ങൾ കൊടുക്കുന്ന രൂപ എന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ റിയാൽ എന്ന് ചോദിച്ചപ്പോൾ, സയ്യിദ് അലി പറഞ്ഞിരിക്കുകയാണ് 5 റിയാൽ. ഓക്കെ, ഫൈസലും പറയുന്നത് 5 റിയാൽ. ഇനി ഷാസിൽ ഇതാ കുറച്ച് മുമ്പ് 7 റിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 പൂരിബാജി, 1 ചായ, ഇതാണ് കണക്ക്. ഏറ്റവും കൂടുതൽ ആൾക്കാരും 7 റിയാലാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സിനുവും പറഞ്ഞിരിക്കുകയാണ് പൂരിബാജിയാണ് ഏറ്റവും ഫേവറേറ്റ് എന്ന്. ഈ പൂരിബാജിക്കൊരു സെപ്പറേറ്റ് ഫാൻ ഗ്രൂപ്പ് തന്നെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. അത് 5 റിയാൽ ഒരു സെറ്റ് ദോശ, അതാണ് റഫീഖിൻ്റെ കണക്ക്. ഇനി ഷെയ്ഖ് ഇസ്മയിൽ 7 റിയാൽ, 5 to 7 പറഞ്ഞു. ഇന്ന് രാവിലെ കഴിച്ചത് ഒരു ചായ, അപ്പം, മുട്ടക്കറി എല്ലാം കൂടിയാണ് 7 റിയാൽ പറഞ്ഞിരിക്കുന്നത്. എഗെയിൻ വിപിൻ പറയുന്നതും 7 റിയാൽ തന്നെയാണ്. നല്ല ചായ, വട, പൊറോട്ട, ആഹാ, 3 റിയാലോ, നോ ടൈമോ, വടയും പൊറോട്ടയും ചായയും കൂടെ 3 റിയാലിന് കിട്ടും? ഇത് ഇവിടുത്തെ കണക്കാണ്, കൊള്ളാലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നജീമിന്റെ മെസ്സേജ് ആയിരുന്നു അത്. അത് എവിടുന്നാ താങ്കൾ 3 റിയാൽ ഇത് 3 കൂടി കഴിച്ചെന്ന് പറയണേ? എല്ലാത്തിനും 1 റിയാലാണോ? അതൊന്നും അറിയാനുള്ള ആഗ്രഹം കൊണ്ടാ. ഷമീറിന്റെ മെസ്സേജിന്റെ 6 റിയാല്, അപ്പം, വട, ചായ, അപ്പത്തിന് 4 റിയാൽ, വടയ്ക്ക് 1 റിയാൽ, ടീക്ക് 1 റിയാൽ. ഓക്കെ, ഫോട്ടോ കഴിച്ചു തന്നിട്ടുണ്ട് രാവിലെ കഴിക്കുന്നതിൻ്റെ. എനിക്ക് വയ്യ, ഇത് എവിടെ നിന്നാണ് കഴിച്ചതും കൂടി പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഇതെന്താ അവലിൽ, പേരാണോ അവലിൽന്ന്? എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് 7 റിയാൽ നയിച്ചിട്ടുണ്ട്. ഇനി ടി കെ എം മുന്ന മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ആളങ്ങ് നമ്മുടെ സൗദി അറേബ്യയിലാണ് കേട്ടോ. സൗദി റിയാലാണ് പറഞ്ഞിരിക്കുന്നത്. 10 റിയാൽ, 10 to 12 വരും ബ്രേക്ക്ഫാസ്റ്റ്. ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഇതെന്താ ഉദ്ദേശിച്ചത്, ഓംലെറ്റ് എന്നാണോ ഉദ്ദേശിച്ചത്? വിത്ത് ടീ ഓർ കോഫി എന്നായിരിക്കാം, ബ്രെഡും ഒക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാക്സ്, ഈ മാക്സിൻ്റെ പേര് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, പക്ഷേ 6 റിയാൽ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ അമീൻ്റെ മെസ്സേജ്, ഇന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 1 ബോയിൽഡ് എഗ്, 1 സമോവർ ടീ, ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുൻപ് 1 എഗ് സാൻഡ്വിച്ച്, ടോട്ടൽ 6 റിയാൽ. ചില ദിവസങ്ങൾ 8 ഒക്കെ ആകും. ബീഫ് ഓർ ചില്ലി ചിക്കൻ സാൻഡ്വിച്ച് ഒക്കെ ആകുമ്പോൾ. ഓയിൽ ഫുഡ് മോർണിംഗ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അത് നല്ലൊരു കാര്യമാണ്, അത്ര ഓയിൽ ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല. നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള മോർണിംഗ് ഒരു ഫുഡെന്ന് പറയുന്നത് നമ്മളെപ്പോഴും കുഞ്ഞുനാള് മുതലേ കഴിച്ച് ശീലമുള്ളത് എന്താണോ ചിലപ്പോൾ അത് തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റുക. ഓക്കെ, എൻ്റെ മകൻ വിഹാൻ, ഓക്കെ, വിഹാന് ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് വിപിൻ പറയുകയാണ് വിഹാന് വേണ്ടിയിട്ടൊരു വിഷ് ചെയ്യുമെന്ന്. പിന്നെ എന്നാന്നേ അത്, അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? വിപിൻ്റെ മകനായിട്ടുള്ള വിഹാൻ കുട്ടന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വക ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

ഓക്കെ, സോ ഹാപ്പി ബർത്ത്ഡേ ടു യു. ആൻഡ് അതിനോടൊപ്പം ദാ ആർ കെയുടെ മെസ്സേജ് ഉണ്ട്. ആർ കെ പാമ്പൂർ, ഓക്കെ, തൃശ്ശൂർക്കാരനാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഏഴ് റിയാൽ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശുഭദിനം. യെസ്, അപ്പം ഏഴ് റിയാലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരും എനിക്ക് തോന്നുന്നു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചിലപ്പം ഒരു അഞ്ച് റിയാൽ അല്ലെങ്കിൽ ആറ് റിയാൽ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം ഒരു സെറ്റ് ആയിട്ട് കിട്ടും, അതിൻ്റെ കൂടെ ഒരു ചായ, അങ്ങനെ കൂട്ടിയിട്ടാണ് എല്ലാവരും ഏഴ് റിയാൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഏഴ് റിയാൽ ബ്രേക്ക്ഫാസ്റ്റിന്, അത് കഴിഞ്ഞിട്ട് ഈവൻ ഉച്ചയ്ക്ക് കുറച്ചും കൂടെ ചിലപ്പോൾ കൂടുമായിരിക്കും, വൈകുന്നേരം ഏകദേശം ഇതേ പൈസ തന്നെ കിട്ടും ആവുള്ളൂ. ഒരു ദിവസം തന്നെ നമ്മൾ മാക്സിമം ചുരുക്കിയാണ് നോക്കുക ചിലപ്പം എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത്. ചില ആൾക്കാരുണ്ട് മോർണിംഗ് തന്നെ ചിലപ്പം ഏഴ് റിയാലൊന്നും ആയിരിക്കില്ല, പത്തിരുപത് റിയാലിനൊക്കെ കഴിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ഇരുപത് റിയാലിന് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഈ രാവിലെ ഇത്രയും കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. ബട്ട് ഒരു ഏഴ് ടു പത്ത് എന്നുള്ളത് ഒരു നല്ലൊരു റേറ്റ് തന്നെയാണ്. ദോശ സെറ്റ്, സാമ്പാർ, പിന്നെന്താ എഴുതിയേക്കുന്ന ഒരു മിനിറ്റ്, അയ്യോ ഓപ്പൺ ആവുന്നില്ലല്ലോ. ഒരു പൊറോട്ടയും, ഓക്കെ, ദോശ സെറ്റ്, ഓക്കെ, സാമ്പാർ. ഈ ദോശ സെറ്റ് സാമ്പാർ, ഇനി സാമ്പാർ പൊറോട്ട, ഇതൊക്കെ ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. വേസ്റ്റ് ആക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഒരു പൊറോട്ടയും കൂടി അങ്ങനെ കഴിക്കുന്നതെന്നുള്ളത്. അതും ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സെറ്റ് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ കറി തീർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരെണ്ണം എക്സ്ട്രാ പറഞ്ഞാൽ മതിയല്ലോ. അതൊരു നല്ല ഐഡിയ ആണ്. എന്തായാലും ഇങ്ങനെ ഫുഡ് ആവശ്യത്തിന് വേണ്ടി മാത്രം വാങ്ങിക്കുക, കഴിക്കുക, ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കാനും കൂടി ഒന്ന് ഓർക്കുക കേട്ടോ. ഞാൻ തീരെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യാൻ നേരത്തെ ഐ വിൽ മേക്ക് ഷുവർ കറക്റ്റ് ആൾക്കാർക്ക് കഴിക്കാനുള്ളത് മാത്രം ഓർഡർ ചെയ്യുക എന്നുള്ളത്, എല്ലാവരും കൂടി ഉള്ള ഒരു സമയമാണെങ്കിൽ പോലും. സോ ഓൾവേസ് ഡു ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ദ ജാസി ഗിഫ്റ്റിൻ്റെ ഒരു നല്ല പാട്ടിലേക്ക് പോകുന്നു. തിരിച്ചു വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ.

0: This is home delivery only on Radio Suno 91.7 FM.
1: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനാണ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോം ഡെലിവറിയാണ് ഇപ്പം അഷ്ടമിയാണ് കൂടിയുള്ളത്. എന്തായാലും ഈ ഒരു സമയം നമ്മൾ കുറച്ചധികം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇവിടെ നമ്മൾ ചിലവാക്കുന്ന പൈസയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫൈനൽ ദിവസം, അതായത് വേൾഡ് കപ്പ് ഫൈനലിൻ്റെ അവിടെ സ്റ്റേഡിയത്തിൽ എല്ലാവരും ഭക്ഷണം എന്തെങ്കിലും രീതിയിൽ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കും ലഘുഭക്ഷണമൊക്കെ വാങ്ങാനായിട്ട് ഭയങ്കര കോസ്റ്റ് ആയിരുന്നു. അതായത് സ്നാക്സ്, ഓക്കെ, സ്നാക്സ് മാത്രം നാട്ടിലെ 3128 രൂപയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹ്യൂജ് ഈ ഒരു എമൗണ്ടിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പം സ്നാക്ക് മാത്രം എന്ന് പറഞ്ഞത് ഡ്രിങ്ക്സ് ഒക്കെ സെപ്പറേറ്റ് ആണ്. അതിനൊക്കെ ഓരോന്നിനും ഓരോ പൈസയായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ട് ഡോഗിൻ്റെ പൈസ നാട്ടിലത്തെ 818 ആണെന്നുണ്ടെങ്കിൽ ഒരു കോംബോ, അതും ചിക്കൻ ടെൻഡേഴ്സിൻ്റെ കോംബോയുടെ പൈസ 1829 ആണ്. അത് കഴിഞ്ഞിട്ട് ചിക്കൻ, പീസ് ഓഫ് ചിക്കന് വേണ്ടിയിട്ട് 1251 മുതൽ 1444 രൂപ വരെ. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ അത് ഡിപ്പെൻഡ് അപ്പോൺ ദിസ് പ്രൈസസ്. അത് കഴിഞ്ഞ് ഒരു സാൻഡ്വിച്ചിന് 1540, ചീസ് പിസയ്ക്ക് 1059, അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ഡ്രിങ്കിന് 481, കൊക്കക്കോളയ്ക്ക് മാത്രം 577, അതുപോലെ ഇങ്ങനെ ഓരോരോ റേറ്റുകളാണ് ബേസിക്കലി. അപ്പം ഈ സ്നാക്കൊക്കെ അറൌണ്ട് 3128 രൂപീസ് ഓൾമോസ്റ്റ് വരുന്നുണ്ട്. പോയവരൊക്കെ തന്നെ സ്നാക്സ് മാത്രം വാങ്ങിച്ച് കഴിച്ച് ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു. ഭയങ്കരമായിട്ട് പൈസ കയ്യിൽ നിന്നും പോകുന്നു എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. എനിവേ, നമ്മൾ ഈ ഒരു 7 റിയാലിനും 5 റിയാലിനൊക്കെ തന്നെ ചിലവാക്കാനായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ആ ടിക്കറ്റ് എടുത്ത് അവിടെ പോകണം എന്നുണ്ടെങ്കിൽ തന്നെ പോക്കറ്റ് കാലിയായി പോകും. കാരണം അത്രയ്ക്ക് ആയിരുന്നു ഫൈനലിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഖത്തറിലെ ആ ഒരു വേൾഡ് കപ്പ് ഫൈനലിനെ കുറിച്ചിട്ട് ഓർത്തു പോകുന്നത്. ദാറ്റ് വാസ് ലൈക്ക് ഫാന്റാസ്റ്റിക് അല്ലേ. നമുക്ക് ട്രാൻസ്പോർട്ടേഷന് പൈസ വേണ്ട, ഓൾറെഡി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു, അതിൻ്റെ പൈസ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവിടെ പോയാലും ഒക്കെ തന്നെ സ്നാക്സ് ആൻഡ് എവറിഥിങ് വാസ് ലിറ്ററലി ലൈക്ക് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിൽ തന്നെയായിരുന്നു. എനിവേ, ആ ഒരു ഫുട്ബോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും, ഫിഫ കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു ഒരു ഫീവറിൽ തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ ഈ വിശേഷങ്ങൾ നമ്മളൊന്ന് വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാണ്. തിരിച്ച് വന്നിട്ട് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുണ്ട്. പക്ഷേ അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വിഷ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. 5-ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന ഇനാറയ്ക്ക്, ഓക്കെ, ഇനാറ മറിയം, നല്ല പേരിട്ടോ. അപ്പോൾ ഇനാറക്കുട്ടിക്ക് ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ വിഷസ്. 5th ബർത്ത്ഡേ ആണ്, അടിച്ചു പൊളിക്കൂ. ഉപ്പാടത്തും ഉമ്മാടത്തൊക്കെ നല്ലപോലെ ഗിഫ്റ്റൊക്കെ മേടിച്ചു തരാൻ പറയൂ കേട്ടോ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
7: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
9: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഹായ്, ഐ എം ടൊവിനോ തോമസ്.
11: ടൊവിനോ തോമസ്,
10: ഇത് വായിച്ചായിരുന്നോ നമ്മളെ പറ്റിയാ?
12: ചാപ്റ്റർ 2 ഞാനാ മോനെ.
13: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: Chennai beats.
14: Tamil, head of the R.
15: In the art of podumakkolanda.

0: delivery.
1: വെൽക്കം ബാക്ക് ഹോം ഡെലിവറിക്ക് ഇട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥയുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ഈ ഒരു സമയം ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി, അതായത് ഇന്ന് ജങ്ക് ഫുഡ് ഡേ ആണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരം നല്ല ഇതായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡിനെ കുറിച്ചിട്ടൊക്കെ, ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അഫ്കോഴ്സ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് എന്താണോ പൊതുവെ ഇഷ്ടമുള്ളത്, അതായത് ഇപ്പം കുഞ്ഞുനാൾ മുതൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഭയങ്കരമായിട്ട് ശീലമുള്ളത് നല്ല ദോശയും അല്ലെങ്കിൽ പൂരിയും അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഐറ്റം ആയിരിക്കുമല്ലോ, പത്തിരിയും ഇതെങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ കഴിക്കാനായിട്ട് മാക്സിമം നോക്കുക. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതിന് അല്ലമീൻ്റെ ഒരു മെസ്സേജാണ്, കഥ വേൾഡ് കപ്പ് പോലെ വേറെ ഒരു വേൾഡ് കപ്പ് വരുമെന്ന് തോന്നുന്നില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ആൻഡ് ഇനി നോക്കാം, നമുക്ക് സൗദി അറേബ്യയിൽ വരുമ്പോൾ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, 2034 വേണ്ടി നമുക്കിനി വെയിറ്റ് ചെയ്യാം. എനിവേ, നമ്മളിങ്ങനെ ഓരോ പൈസയെക്കുറിച്ചും അതുപോലെ തന്നെ ഫുഡിനെ കുറിച്ചും പറയുമ്പോഴാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ആർ മോർ ഇൻ ടു ദ ജങ്ക് ഫുഡ്. അവർക്ക് എന്തുണ്ടെങ്കിലും എവിടെ പോയാലും അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ശരി തന്നെ ഫുഡ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പിസ്സ പറയും, അല്ലെങ്കിൽ ഹാൻഡ് ബർഗർ പറയും, അല്ലെങ്കിൽ എന്താ കുടിക്കാനാണെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് പറയും, പാസ്ത പറയും. ഇതൊക്കെയാണ് ബേസിക്കലി അവർക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ, ഇവിടുത്തെ സ്കൂളിൽ പോലും രാവിലെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ നേരത്ത് മിക്ക പേരൻസും എന്താ ചെയ്യുക, കുട്ടികൾക്ക് ഒന്നെങ്കിൽ ഒരു സാൻഡ്വിച്ച് ആക്കി കൊടുക്കും, അല്ലെങ്കിൽ നഗറ്റ് ആക്കി കൊടുക്കും, അല്ലെങ്കിൽ ബർഗർ ആക്കി കൊടുക്കും. ദിസ് ഇസ് ലൈക്ക് എ നോർമൽ റുട്ടീൻ. അപ്പൊ ഇത് കഴിച്ച് അവർക്ക് അതിനോടാണ് ഇഷ്ടം കൂടുതൽ ചിലപ്പോൾ തോന്നുക. അങ്ങനെ ഒരു കുഞ്ഞുനാൾ മുതലേ ഇത് കഴിച്ചിട്ടുള്ള ഒരു ശീലത്തിൽ നിന്നും മാറ്റി കുറേയും കൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചില ആൾക്കാർ ഇപ്പം ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്യാറുണ്ട്. ഇപ്പം നല്ല രീതിയിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതിൻ്റെ കൂടെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസിലൂടെ പോയിട്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നോക്കാറുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കൂടെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ള ഒരു കുട്ടിക്ക് നാടൻ ഫുഡിനോട് താല്പര്യമില്ല, അതായത് വലിയ ഇഡ്ലി, ദോശ ഇതൊക്കെ അങ്ങനെ കഴിക്കണ്ടേ അമ്മ, ഭയങ്കര പാടാണ് ഇത് അവിടെ പോയി കഴിക്കാൻ എന്നൊക്കെ പറയുന്നത് കാരണം ആളുടെ അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മുടെ ഈ മിനി ഇഡ്ലി ഉണ്ടല്ലോ, അതായത് കുഞ്ഞു കുഞ്ഞു നഗറ്റ്സ് പോലെ ഇരിക്കും, ചെറുതാണ്, വളരെ ചെറുതാണ്. അപ്പോൾ അങ്ങനത്തെ ഇഡ്ലി ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കുറേ ഇങ്ങനെ ഇട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് മറ്റേ ഇഡ്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് സൈഡിൽ സാമ്പാർ കുറച്ച് ഗ്രേവി മാത്രം വയ്ക്കും, അല്ലെങ്കിൽ ചട്നി ആണെങ്കിൽ ചട്നി വയ്ക്കും, എന്നിട്ടൊരു ഫോർക്ക് കൊടുത്തിടും, എന്നിട്ട് പറഞ്ഞു കൈ കൊണ്ട് കഴിക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ കഴിക്കേണ്ട, കുഴപ്പമില്ല, ഇത് ജസ്റ്റ് എടുത്തിട്ട് നമ്മൾ പാസ്തയൊക്കെ കഴിക്കണ പോലെ എടുക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഒരു നഗറ്റ്സ് ആണെന്ന് വിചാരിച്ചു, എന്നിട്ട് ഡിപ്പ് ചെയ്യുന്ന പോലെ മറ്റേതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. എന്നാലും ആള് ബർഗറോ പിസ്സയോ ഒന്നും തരില്ല പറഞ്ഞു, അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഷീ വാസ് ഫോഴ്സ് ടു ഈറ്റ് ദാറ്റ്. ബട്ട് അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനൊരു ശീലം, ഒരു നഗറ്റ്സോ അല്ലെങ്കിൽ പാസ്തയോ പിസ്സയോ കൊടുക്കുന്നൊരു ശീലം ഇവിടുത്തെ, അതായത് നമ്മുടെ ഗൾഫ് കിഡ്സിന് അത് കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്നും ഒന്ന് മാറി ചിന്തിച്ച ഒരാളെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് റിയലി നൈസ് ഓഫ് ഹെർ. എനിവേ, ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നമ്മളെന്തായാലും ഈ ജങ്ക് ഫുഡിലേക്ക് വന്ന സ്ഥിതിക്ക് അതിനെക്കുറിച്ചിട്ടൊരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ഒരു പാട്ടിലേക്ക് പോകാം, പാട്ട് കഴിഞ്ഞ് വന്നിട്ട് ചോദ്യമാകാം.

ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യത്തിനുള്ള സമയമായിരിക്കുകയാണ്. ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസർ മെസ്സേജ് ആയിട്ട് അയക്കുക 5000917 അങ്ങനെ അയക്കുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും എന്തായാലും ഇന്ന് ജനനായകൻ മൂവിയുടെ ടിക്കറ്റ് കയ്യിലേക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ആ ഒരു ചോദ്യത്തിലേക്ക് പോവാം. സോ ബേസിക്കലി സുനോ കുക്ക് ബുക്കിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജങ്ക് ഫുഡിനെ കുറിച്ചിട്ടുള്ള കാര്യമായിരുന്നല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഈ അതിലേക്ക് തന്നെ ഒരു ചോദ്യത്തിലേക്ക് തന്നെ പോകാം. ഈ ജങ്ക് ഫുഡ്, പല ടൈപ്പ് ഓഫ് ജങ്ക് ഫുഡ് ഉണ്ട്, ലൈക്ക് ഹാൻഡ് ബർഗേഴ്സ് ഓർ പിസ്സ ഓർ പാസ്ത ഓർ നഗറ്റ്സ് ഓർ ഈവൻ ഫ്രഞ്ച് ഫ്രൈസ് എക്സെട്ര എക്സെട്ര എക്സെട്ര എക്സെട്ര എല്ലാം നമുക്കറിയാവുന്നത് തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ഓരോ സ്ഥലത്ത് നിന്നായിരിക്കും ഇതിൻ്റെയൊക്കെ തന്നെ ഒറിജിൻ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം പിസ്സ ഇപ്പം ഇറ്റലിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ബർഗേഴ്സ് ചിലപ്പോൾ മറ്റ് പല സ്ഥലത്ത് നിന്നായിരിക്കാം, അങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ട്. പക്ഷേ എനിക്കറിയേണ്ടതൊന്നുമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരാളാണോ എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളത് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ബൈ കൺട്രി വൈസ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. സോ ദ ക്വസ്റ്റ്യൻ ഇസ്, ഏറ്റവും കൂടുതൽ ജങ്ക് ഫുഡ് കൺസ്യൂം ചെയ്യുന്ന പെർ ക്യാപിറ്റ ഏത് കൺട്രിയാണ്? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഏത് കൺട്രിയാണ് ഏറ്റവും കൂടുതൽ ജങ്ക് ഫുഡ് കൺസ്യൂം ചെയ്യുന്നത്? പെർ ക്യാപിറ്റ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടോട്ടൽ ഇത് നോക്കി നോക്കൂ, എന്നിട്ട് മെസ്സേജ് അയക്കൂ. നിങ്ങളുടെ ഗസസ് പോന്നോട്ടെ, പെട്ടെന്ന് ഗൂഗിൾ ചെയ്തതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ ആൻസർ ആദ്യം അയക്കിട്ടോ. അല്ലാതെ ഗൂഗിൾ ചെയ്തിട്ടോ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചിട്ടോ വരാമെന്ന് പറഞ്ഞിട്ട് സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തരൂല. ആ അത് കൊള്ളാം, പെട്ടെന്ന് തന്നെ ആൻസർ അയച്ചാൽ അത്രയും നല്ലത്. ആ വരുന്നുണ്ട്, ആൻസേഴ്സ് വരുന്നുണ്ട്. അപ്പം ഈ ആദ്യം അയക്കുന്നവരൊക്കെ പെട്ടെന്ന് ചിലപ്പം ആലോചിച്ച് മൈൻഡിലുള്ള ആൻസർ ആയിരിക്കും വരുന്നത്. അത് ഇനി സെർച്ച് ചെയ്തിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയാവൂല. 5000917 വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. ഏറ്റവും കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരു രാജ്യം ഏതാണ്? പെർ ക്യാപിറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് രാജ്യമാണ്? വേഗം മെസ്സേജസ് പോന്നോട്ടെ. 5000917 നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. കേട്ടോണ്ടിരിക്കുക തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
8: ബ്രോട്ട് ടു യു ബൈ
9: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
10: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
11: യെസ്, അപ്പൊ അതുകൊണ്ട് തന്നെ സഫ വാട്ടറിന്റെ ആ ഒരു വെള്ളം ഒരു വലിയ ക്യാൻ തന്നെ വാങ്ങിച്ചു വെച്ചോട്ടോ. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടി വരും. ഇപ്പം ഒന്ന് വീട്ടിലൊക്കെ വലിയ ക്യാനിലൊക്കെയാണ് നമ്മൾ മറ്റേ വെള്ളം കൊണ്ടുപോയിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 4 ഡേയ്സിലൊക്കെ അല്ലെങ്കിൽ 3 to 4 ഡേയ്സിലൊക്കെ അത് തീർന്നു പോകുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ചൂടാണ്, അത്രയും വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ട്. കുടിക്കുക, ആ ഒരു ക്യാൻ വെള്ളം ഒരു 1.5 ആഴ്ചയിലേക്കൊന്നും വയ്ക്കരുത്. ബിക്കോസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒട്ടും വെള്ളം എത്തുന്നില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഒരു 3 to 4 ഡേയ്സിൽ തന്നെ അത് തീരുന്ന രീതിയിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ. അതിനോടൊപ്പം തന്നെ ഈവൻ നിങ്ങളിപ്പോൾ ഓഫീസിലാണോ പുറത്താണോ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു വെള്ളം വാങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളെപ്പോഴും നമ്മളുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി കൊണ്ടുപോകുക കേട്ടോ.
12: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
13: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
14: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: ഖത്തറിന്റെ മന്ദി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്ദി.
1: മന്ദി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്ദിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്ദി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: Hi, this is Arun Vijay.
3: This is Arun Vijay.
2: You're listening to Radio Sono 91.7 FM. Radio

ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ചോദ്യത്തിനുള്ള ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരാണ് റൈറ്റ് ആൻസർ പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിച്ചത്. സോ ബേസിക്കലി ഇന്ന് ജങ്ക് ഫുഡ് ഡേ ആണ്. അപ്പം ജങ്ക് ഫുഡ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചു. അതിന് റിനീഷിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അൻവർ, ഫൈസൽ, എഗെയിൻ മാക്സിൽ നിന്ന് വന്നിരിക്കുന്ന ആൻസർ തെറ്റാണ് കേട്ടോ, ചൈന എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചൈനയല്ല. അതുപോലെ റെയ്സ്, ആസ്പെയർ, കാർത്തിക് ആൻഡ് റാസി, ഇവരുടെയൊക്കെ തന്നെ മെസ്സേജസ് ഉണ്ട്. ഒരു ഗസ് ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അല്ല, മീനും റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഏറ്റവും കൂടുതൽ ജങ്ക് ഫുഡ് കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഓവറോൾ ഫാസ്റ്റ് ഫുഡ് കൺസപ്ഷൻ ആൻഡ് സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ടോട്ടൽ ഒരു ജങ്ക് ഫുഡ് കൺസ്യൂം ചെയ്യുന്ന പെർ പേഴ്സൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റിലേക്ക് ഈ ഒരു രാജ്യം എത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറൌണ്ട് 1 in 3 അമേരിക്കൻസ് ഈ പറഞ്ഞ പോലെ കണക്കെടുക്കുമ്പോൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 in 3 അമേരിക്കൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ അത്രയും അധികം കൺസംപ്ഷൻ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് ബില്യൻസ് ഓഫ് ഡോളേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയധികം പൈസയാണ് ഫാസ്റ്റ് ഫുഡിന് വേണ്ടി മാത്രം അവിടെ ചെലവാക്കുന്ന ഒരു സ്പെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻസ് ഇൻ ദ വേൾഡ് ഉള്ളതും ഈ പറഞ്ഞ പോലെ യു എസിൽ തന്നെയാണ്. ഇപ്പം ബർഗർ, ഫ്രൈസ്, പിസ്സ, ഫ്രൈഡ് ചിക്കൻ, ഓർ ഈവൻ ദ ഷുഗറി ഡ്രിങ്ക്സ് ഓർ ദ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു രാജ്യമാണ് ഏറ്റവും ആദ്യം വന്ന് നിൽക്കുന്നത്. സോ ബേസിക്കലി ഈ പറഞ്ഞ പോലെ റൈറ്റ് ആൻസറാണ് മിക്ക ആൾക്കാരും പറയുക. മൂവി ടിക്കറ്റ് തരുമോന്ന്, അത് കൊള്ളാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം റൈറ്റ് ആൻസർ പറഞ്ഞതിൽ നിന്നും നമ്മളെന്തായാലും ആ ഒരു ലക്കി വിന്നറിനായിരിക്കും കൊടുക്കുക. സോ യു നെവർ നോ ഹു ഗോണ ഗെറ്റ് ഇറ്റ്. സോ ജനനായകൻ സിനിമ കാണാൻ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന്, എന്ത് ചെയ്യാനല്ലേ. നമുക്ക് എന്തായാലും ഇപ്പം നേരെ പോകാം, ദിൽ ചാഹത്തായ ഒരു സോങ് കേട്ട് തിരിച്ചു വരാം.

This is home delivery only on Radio Sunoh 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞു 6 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് ചെരുപ്പുകളെ കുറിച്ചിട്ടാണ് കേട്ടോ, സാൻഡൽസിനെ കുറിച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2026-ൽ ജെൻസി അല്ലെങ്കിൽ ഏറ്റവും പുതിയ തലമുറയ്ക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചില സാൻഡൽസ് ഉണ്ട്. അപ്പോൾ ഈ ചെരുപ്പുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മുതിർന്നവരുടെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലെങ്കിൽ ഭയങ്കര പഴയ മോഡൽ എന്നൊക്കെ പറഞ്ഞ് തള്ളിയിരുന്ന ഒരുപാട് കൈൻഡ് ഓഫ് ചെരുപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ ചിലതൊക്കെയാണ് ഓർത്തോപീഡിക് സാൻഡൽസും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം ഇതൊക്കെ സത്യത്തിൽ വീണ്ടും ഫാഷൻ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് ഗ്രാനി ഷൂസ് എന്ന് പറഞ്ഞിരുന്ന ഷൂസ് ഒക്കെയാണ് വീണ്ടും ഇപ്പോൾ ട്രെൻഡിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നിയൊരു കാര്യമാണ്, ശരിയാ, നമ്മൾ ബാക്ക് ടു ദ യുനോ ദ ടൈം വി ആർ ഗോയിങ്. ബിക്കോസ് ഈ ഒരു കംഫേർട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാലിനൊക്കെ തന്നെ ഓരോ ഷേപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഹീൽസ് ഇടുക എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുത്തൊരു ട്രെൻഡിലേക്ക് എത്തി. ഇപ്പോൾ കുറേ ആൾക്കാർ വേണമെങ്കിൽ കോലാപ്പൂരി യൂസ് ചെയ്യുന്നവരുണ്ടാവാം, അങ്ങനെയുള്ള ജൂത്തീസ് യൂസ് ചെയ്യുന്നവരുണ്ട്. ഇനിയിപ്പോൾ നേരെ തിരിച്ച് ബർക്കൻ സ്റ്റോക്ക് പോലുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വെക്കുന്നത്? കംഫേർട്ടാണ്. ഇടയ്ക്ക് വെച്ച് ഫാഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആൾക്കാർ ഇപ്പോൾ കംഫേർട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു പാർട്ടായിട്ടാണ് സത്യത്തിൽ ഈ പറഞ്ഞ പോലെ ഗ്രാനി ഷൂസൊക്കെ തിരിച്ചു വരുന്നത് കേട്ടോ. ബിക്കോസ് അത് നമ്മളുടെ കാലിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചൊരു ഒരു നടുക്ക് കറക്റ്റായിട്ടൊരു കുഷൻ പോലെ കുറച്ചൊന്ന് മുകളിലോട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ആ കാലിൻ്റെ ഹീൽ പോർഷന് തൊട്ട് മുൻപായിട്ടുള്ള ആ ചെറിയ ഗ്യാപ്പിൽ നമുക്ക് അതിനൊരു സപ്പോർട്ട് കിട്ടും. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പല പണ്ടത്തെ ചെരുപ്പുകൾ ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ്സ് കമ്മിങ് അഗെയിൻ ഇൻ ദിസ് ട്രെൻഡ്. സോ 2026-ൽ ഇത് ട്രെൻഡ് ആവുന്ന സമയത്ത് എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ ഹീൽസും വലിച്ച് കയറ്റി ആകെ മൊത്തത്തിൽ കാലും വേദന എടുത്ത് ആകെ പ്രശ്നത്തിലാവാൻ വേണ്ടി നിൽക്കുമോ, നേരെ തിരിച്ച് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പിട്ടിട്ട് പുറത്തിറങ്ങാൻ നിൽക്കുമോ? നിങ്ങൾ എന്താണ്, കംഫർട്ട് ഓർ ദ ഫാഷൻ ഓർ ദ ട്രെൻഡ് ഓർ മേ ബി യു കൻ സേ സ്റ്റൈൽ? സോ യു ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ കംഫർട്ട് ഓർ സ്റ്റൈൽ? ഞാൻ കംഫർട്ടിൻ്റെ ആളാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞുതരാം. എന്താണ് എൻ്റെ കൈൻഡ് ഓഫ് ഈ പറഞ്ഞ എനിക്ക് ചെരുപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് ചിരി വരും, ഞാൻ എന്നെ കുറിച്ചിട്ട് തന്നെ ആലോചിക്കുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ ഇഷ്ടം പറയൂ, കംഫർട്ടാണോ അതോ സ്റ്റൈലാണോ എന്ന്. നേരെ പോകുന്നു ഫോർ ദ പീപ്പിളിലെ സോങ്ങിലേക്ക്.

0: सुनो 91.7 FM Qatar's favorite radio station.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
6: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
7: ബ്രോട്ട് ടു യു ബൈ
8: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
9: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
10: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
11: Joy Alukas 917 evenings
12: presented by Joy Alukas, world's favorite jeweler.
13: Powered by
14: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
15: And
16: Marza Hypermarket, be fresh, be you. Visit your nearest store today.
17: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal Shishadi Sharma Rajesh Raman. You all know me as Blase.
18: You're listening to
17: Radio Suno 91.7, Qatar's favorite radio station.

കംഫർട്ട് ആണ് മെയിൻ, ഇടയ്ക്ക് ട്രെൻഡും നോക്കും. ഇങ്ങനെയാണ് ചില മെസ്സേജസ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മൾ പറയുന്നത് ചെരുപ്പുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. ചെരുപ്പ് എന്ന് പറയുമ്പോൾ സാൻഡൽസ് ഓർ ദ യുനോ നിങ്ങളുടെ ട്രെൻഡിനനുസരിച്ച് നിങ്ങളുടെ ഡ്രസ്സിന്റെ ഏറ്റവും വലിയൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ ചെരുപ്പ് തന്നെയാണ്. ഓ ദ യുനോ അത് ഷൂസ് ആയിരിക്കാം, സാൻഡൽസ് ആയിരിക്കാം, ഹീൽസ് ആയിരിക്കാം, എന്തുമാവാം. പക്ഷെ അതിനൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് നൽകാറുണ്ട് എല്ലാവരും. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ പറഞ്ഞില്ലേ പുതുതലമുറയ്ക്ക് കംഫർട്ടാണ് ഏറ്റവും താല്പര്യമെന്ന്, നിങ്ങൾ എന്നെ എവിടെ വെച്ച് കണ്ടാലും നോക്കിക്കോ, മാക്സിമം ഞാൻ ചിലപ്പോൾ എൻ്റെ ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു ചെരുപ്പിലായിരിക്കും ഉണ്ടാവുക. അതായത് റാൻഡംലി എന്നെ കാണുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പുറത്തുനിന്ന് എവിടെ വെച്ച് നോക്കിക്കോ, ഐ വിൽ ബി ഹാവിങ് മൈ വെരി കംഫർട്ടബിൾ സാൻഡിൽസ് വിത്ത് മീ. അത് അതിലായിരിക്കും ഞാൻ മിക്കപ്പോഴും ഇറങ്ങി നടക്കുക. അല്ലാതെ ഒരു ഷൂട്ടുണ്ട് അല്ലെങ്കിൽ ഐ നീഡ് ടു ഗോ ദെയർ ടു ഹാവ് യു നോ ഒരു ഒരു ഫങ്ഷൻ, ഒരു ഇവൻറ്റ്, അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ ഞാൻ ചെരുപ്പിടുകയുള്ളൂ. ഐ മീൻ വേറൊരു ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രസ്സിന് പറ്റുന്ന രീതിയിലുള്ളൊരു ചെരുപ്പിടുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കംഫർട്ട് വിട്ടിട്ട് പോകാറേ ഇല്ല. അതെന്താണെന്നറിയില്ല. ഐ റിയലി ലൈക്ക് ഇൻ ലൈക്ക് ദാറ്റ് വേ ബേസിക്കലി. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്നോട്, ഈ ചെരുപ്പിട്ടിട്ടാണോ പോണേന്ന് ചോദിക്കും. ഐ ബി ലൈക്ക് ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, നമുക്ക് അവിടെ ചെന്നതിനേഷൻ മാറ്റാമല്ലോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ചെരുപ്പ് പോലും എൻ്റെ വീട്ടിലില്ല. എൻ്റെ എല്ലാ ചെരുപ്പും എൻ്റെ വണ്ടിയിലാണ്. എന്നെ ആൾക്കാർ കളിയാക്കാറുണ്ട്, ഇതെന്താ ഫുൾ ചെരുപ്പ് ഇതിനകത്ത് ഇട്ടേക്കുന്ന കണ്ടിട്ട് ചോദിക്കും. ഫുൾ വീട് ഇതിനകത്ത് കൊണ്ട് നടക്കാണോ എന്ന്. ബട്ട് ദാറ്റ്സ് ഹൗ ഐ ആം. ഐ ഡോണ്ട് നോ, അത് എന്നെ പോലെ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ ലൈക്ക് ഇറ്റ് ഇൻ ദാറ്റ് വേ. എൻ്റെ വണ്ടിയുടെ ബൂട്ടിൽ അല്ലെങ്കിൽ ഡിക്കിയിൽ ഒരുപാട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഏതാണോ പെട്ടെന്ന് ആവശ്യം വരാമെന്ന് അറിയില്ലല്ലോ. പക്ഷേ ഞാൻ മാക്സിമം അങ്ങനെ കുറേ മറ്റേ ചെരുപ്പുകൾ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരാളുമല്ല. ഐ വിൽ ബി ഹാവിങ് വൺ ഹീൽസ്, ഒരു നോർമൽ ഒരു സാൻഡൽ ഉണ്ടാവും, ഒരു ഷൂസ് ഉണ്ടാവും, ഒരു നോർമൽ റണ്ണിങ് ഷൂസും ഒരു നോർമൽ അല്ലാത്ത ഷൂസും ഉണ്ടാവും. സോ ഈ ഒരു നാലെണ്ണേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഉണ്ടാവാം, ഇറ്റ് ഡിപ്പെൻസ്. ബട്ട് ഒരു നാല് ചെരുപ്പ് എന്തായാലും എൻ്റെ വണ്ടിയിൽ ഉണ്ടാവും. സോ ഏതാണോ വേണ്ടി വരിക, അപ്പോൾ അത് അങ്ങോട്ടേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ പരിപാടി കഴിഞ്ഞാൽ തിരിച്ചു വരിക, അത് മാറ്റുക, എൻ്റെ കംഫർട്ടബിൾ ചെരുപ്പിലേക്ക് വരിക. എന്നിട്ട് ഞാൻ ഡ്രൈവിങ്ങിന് ഇരിക്കുകയുള്ളൂ. അതെന്താണെന്നറിയില്ല, അതെൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഷൂ സൈസ് 9 or 10. അയ്യോ, അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല 9 or 10. മറ്റേതുപോലെ ചോദിക്കൂ, 42 40 38 അങ്ങനെ ചോദിക്കണം. അങ്ങനെ ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ചില 41 പറ്റും, ചിലത് 42 വേണം. ഡിപ്പെൻസ്, ചില ചെരുപ്പുകൾ 40 ഒക്കെയാണ്, ബട്ട് 40 റെയർലി. ഇനി 42 ഒക്കെ വേണ്ടി വരും മിക്കപ്പോഴും. സോ അതാണ് ഷൂ സൈസ് എന്ന് പറയുന്നത്. ഈ ഷൂ സൈസ് ചെറിയ സൈസുള്ള ആൾക്കാർക്കും പ്രശ്നമാണ്, കൂടുതൽ സൈസുള്ള ആൾക്കാർക്കും പ്രശ്നമാണ്. ഈ പറഞ്ഞ പോലെ ചെരുപ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഉള്ള ചെരുപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകൽ, അത് തന്നെയാണ് മെയിനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. എനിവേ, ഇതാണ് എൻ്റെ ഒരു രീതി. ആൻഡ് ഈവൻ ഓഫീസിൽ ഇടാൻ വേണ്ടി മാത്രം എനിക്കൊരു കംഫർട്ടബിൾ ചെരുപ്പുണ്ട്. ആ ഇത് ഞാൻ ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ടാവും. സോ ദാറ്റ് വിൽ ബി ലൈക്ക് ഹ്യർ. അതിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ ഏത് ടൈപ്പ് ഡ്രസ്സും ഞാൻ ഇട്ടാലും ഐ വിൽ ബി ഹാവിങ് മൈ കംഫർട്ട് ഷൂസ് വിത്ത് മീ ഓർ ദ നോർമൽ സാൻഡൽസ് വിത്ത് മീ. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പുതിയ തലമുറയുടെ ആ ഒരു കംഫർട്ടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ നിങ്ങൾക്ക് മാക്സിമം അങ്ങനെ പറ്റട്ടെ, കംഫർട്ട് ചൂസ് ചെയ്യാൻ പറ്റട്ടെ. ബിക്കോസ് ബാക്കിയുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചാണ് ഈ ട്രെൻഡും ഫാഷനും. പിന്നെ നമുക്കും ഉണ്ടാവും ചില ഇഷ്ടങ്ങൾ. പക്ഷെ എന്നാലും നമ്മൾ കുറേയൊക്കെ എന്ത് വിചാരിക്കും, ഓരിടത്ത് പോകുന്നതല്ലേ, അവർ കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കുറേ ആൾക്കാരൊക്കെ ചെരുപ്പ് മാറ്റിയിട്ടൊക്കെ ഇറങ്ങുന്നത്. എനിക്കങ്ങനെ തോന്നാറില്ല, ബിക്കോസ് ഐ റിയലി ഡോണ്ട് കെയർ. എനിക്ക് എൻ്റെ കംഫർട്ടബിൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആ ഒരു കംഫർട്ട്, ആ ഒരു സോൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പക്ഷെ എന്നെപ്പോലെ ആരും ചെയ്യരുത്. നിങ്ങളുടെ ഡ്രസ്സിന് പറ്റിയ പോലെയൊക്കെ ഇടാൻ പറ്റിയാൽ മാക്സിമം ഡു ദാറ്റ്. ഓർ ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ദിസ് ഇപ്പം പറഞ്ഞ പോലെ ഗ്രാനി ഷൂസൊക്കെ വീണ്ടും തിരിച്ചു വരുന്നു എന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനത്തെ ഒക്കെ ഷൂസ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദാറ്റ് ഓൾസോ കേട്ടോ. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. നമ്മൾ കുറച്ച് നേരമായി ഷൂസ് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സാൻഡൽസ് കഥകൾ പറയുന്നു, ജെൻസിയുടെ കംഫർട്ടിനെ കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ ഗ്രാനി ഷൂസിനെ കുറിച്ച് പറയുന്നു അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റും ഏതാണെന്ന് പറയൂ കേട്ടോ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
7: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
8: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: Home delivery.

0: 91.7 FM.
1: Qatar's favorite radio station.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: തുളി തുളി തുളി മഴയായി വന്നാളേ.
5: Hi, this is Karthi.
6: You are listening to
5: Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.
2: എന്റെ ഉപയോഗത്തിനനുസരിച്ച് കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്. അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: റേഡിയോ സുനോ 91.

ചെറുതായിട്ട് സാൻഡിൽസും അല്ലെങ്കിൽ ഈവൻ ഷൂസും ഒക്കെ തന്നെ കുറച്ച് കംഫർട്ട് ആണ് മെയിൻ എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ ഫാഷനും വേണം സ്റ്റൈലും വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പം ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഷൂവിനെ കുറിച്ചിട്ടും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. സംഭവം എന്താണെന്ന് അറിയോ? ഇതാണ് ഡാബി ഷൂസ്. ഓക്കെ, ഡാബിയുടെ വരവ് അതിഗംഭീരമായിരുന്നു. ജപ്പാനിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കമ്പാർട്ട്മെന്റ് പോലെയാണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള തള്ളവരലുണ്ടല്ലോ, അല്ലെങ്കിൽ ആ മെയിൻ ആയിട്ട് ആ ഫസ്റ്റ് ഇത് മാത്രം, ഫിംഗർ മാത്രം, കാലിൻ്റെ ഇത് മാത്രം ഒരു കമ്പാർട്ട്മെന്റ് പോലെ ഒരു സെഷനിലിരിക്കും, ബാക്കി നാല് പേരെല്ലാം അടുത്ത ഒരു സെഷനിലായിട്ടിരിക്കും. അങ്ങനെയാണ് ഈ ഡാബി എന്ന് പറയുന്ന ഷൂ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു നടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു കാൽഭാഗം കഴിഞ്ഞാൽ ഒരു ചെറിയ വെട്ടുള്ള പോലെ ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഈ ഡാബി ഷൂവിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഇതും വരുന്നത്, ഡിസൈനും വരുന്നത്. എന്തായാലും പെരുവിരൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈവൻ തള്ളവിരൽ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു വിരലിന് മാത്രം ഒരു ഒരു സെപ്പറേറ്റ് സ്ഥലം, ബാക്കിയുള്ളതൊക്കെ തന്നെ അടുത്ത ഭാഗത്തുമായിട്ട് ഡിസൈൻ ചെയ്തതുകൊണ്ട് കുറേയും കൂടി ഈ അഞ്ച് വിരലുകളും നല്ല രീതിയിൽ കുറച്ചൊന്ന് കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ജപ്പാൻ ഒരു സ്റ്റൈലിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാത്തിലേക്കും എത്തിയിരിക്കുന്നു കേട്ടോ. അതായത് ഷൂ മാത്രമല്ല, ഈവൻ ബൂട്ട്സിലേക്കും നോർമൽ സാൻഡിൽസിലേക്കും ഈവൻ ഹീൽസിലേക്കും ഒക്കെ തന്നെ ഇതേ ഒരു ഡിസൈൻ ആണ് അവരിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതൊന്ന് ജസ്റ്റ് അടിച്ചു നോക്കി നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഡാബി ഷൂസ് എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി കേട്ടോ. എന്തായാലും ഇതുകൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട ഒരു സമയമായിരിക്കുകയാണ്. നല്ലൊരു പാട്ടും കൂടി വെച്ച് അതൊരു പോകാമെന്ന് ചോദിച്ചു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ്ങാണ്, കിലുക്കം മൂവിയിലൊരു പാട്ടാണ്, എൻ്റെ ഫേവറേറ്റ് സോങ്.

0: മാത്രമല്ല ഇനിയും കുറച്ചധികം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ വെയിറ്റിംഗിലാണ്.
1: മനസ്സിന് മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല.
0: പിന്നെ ഇനി അടുത്ത മണിക്കൂറിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ സുനോ മെലഡീസ് അല്ലെങ്കിൽ സോറി നമ്മുടെ ക്ലാസിക് ടൈം തന്നെയാണ്, അതുകൊണ്ട് തന്നെ മാറ്റിനി ക്ലാസിക്സിന്റെ ടൈം കൂടിയാണ്.

അപ്പൊ ഈ ക്ലാസിക് സോങ്സ് കേൾക്കാൻ അടുത്ത മണിക്കൂർ വെയിറ്റ് ചെയ്യും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ദാ നല്ലൊരു പാട്ട് വെച്ച് തന്നെ പോവുകയാണ്. ഇനി വൈകുന്നേരം വീണ്ടും മാറ്റിനി മാഷബിൾ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ചിൽഡ്രൻ ടാ ബൈ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. Home delivery.

0: പോകേണ്ടി.
1: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സിനോ 91.7.
3: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
6: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
5: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിനനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: Hi, this is Manjima.
1: Hi, this is Manjima.
0: You are listening to 91.7 Qatar's favorite radio station, Radio Suno.
1: Radio Suno.
0: K2K2 Kootukuda.
1: Kootukuda.
2: Joy Alukas brings you the joy of summer.
3: ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: വാട്ടർ ബിൽ, സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
5: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ,
6: ബ്രോട്ട് ടു യു ബൈ.
7: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
8: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: നല്ല സുന്ദരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് മാറ്റിനി മാഷപ്പിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മാറ്റിനി മാഷപ്പ് വിശേഷങ്ങളിൽ ഞാൻ നിസ്സ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന സിനിമ, അല്ലെങ്കിൽ നമ്മൾ ഒരു സിനിമയുടെ ഒരു പിന്നിലെ ബാക്ക് സ്റ്റോറീസിലേക്കൊക്കെ പോകാൻ പോകുന്ന ചിത്രം എന്ന് പറയുന്നത് 94 റിലീസായ ഒരു മലയാള സിനിമയാണ് കേട്ടോ. ഒരു ജൂലൈ 21 തീയതി നമുക്ക് റിലീസായി കിട്ടിയ ഒരു സിനിമയാണ്. ഈ സിനിമയുടെ പേര് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ആരാണ് ഈ സിനിമയുടെ പേര് ഇങ്ങനെ സെലക്ട് ചെയ്തത്. മലയാളത്തിൽ അങ്ങനെയുള്ള പേരുകൾ കുറവായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സിനിമയുടെ പേര് പക്ഷേ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ഒരു സിനിമയ്ക്ക് പേരിടുക, പക്ഷേ ആ സിനിമയുടെ ഒരു ഇതിവൃത്തവുമായിട്ടൊക്കെ ഭയങ്കര കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേര് കൂടിയാണ് പക്ഷേ എന്നുള്ളത്. ഈ പക്ഷേ എന്ന സിനിമയുടെ വിശേഷങ്ങളിലൂടെയാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ സഞ്ചാരം കേട്ടോ. ഈ സിനിമയെക്കുറിച്ച് ആ സിനിമയുടെ തിരക്കഥാകൃത്തായിട്ടുള്ള ചെറിയാൻ കൽപ്പകവാടി, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ലാലേട്ടൻ എത്തുന്നതും ആ ഒരു ഒരു അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു ചെറിയ പോർഷൻ നമുക്കൊന്ന് കേൾക്കാവേ.
3: അപ്പൊ ഞാൻ പോയി ലാലിനത് ഇങ്ങനെ ഇതുപോലെ സ്ഥിരം പറയാറുള്ള പോലെ ഇങ്ങനെ സംഭവമുണ്ട്, അത് ഉഗ്ര സംഭവം. അത് മോഹന ധൈര്യം ഉണ്ടായിരുന്നു. മോഹൻ പറഞ്ഞ ലാലിന് സട്ടിൽ ആക്ടിങ്ങിന്റെ ഒരു ആള് കിടപ്പുണ്ട്, വളരെ ക്വയറ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് ചെയ്യാൻ ലാലിന് പറ്റുന്നുള്ളത് ഞങ്ങൾക്ക് എന്തൊക്കെ നല്ല ഉറപ്പാണ്. പക്ഷെ ലാലത് അതിഗംഭീരമായിട്ട് ചെയ്തില്ലേ. ഒരു ഐ എസ് ഓഫീസറിന്റെ എല്ലാ ചേഷ്ടകളും നടപ്പും വർത്താനവും എല്ലാം ഉഗ്രമായിട്ട് ചെയ്തു.
2: അപ്പോ പക്ഷേ എന്ന സിനിമയുടെ ബാക്കി വിശേഷങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാട്ടിലേക്ക്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: മുൻദിനം പാർത്തേനെ.
4: ഹലോ എവ്രിവൺ, ദിസ് ഇസ് നരേഷ് അയ്യർ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
3: പക്ഷെ എന്ന് പറയുന്ന സിനിമ, ഈ സിനിമ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമുള്ളൊരു മൂവിയാണ്. ഇന്ന് മാറ്റിനി മാഷപ്പിൽ ഈ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ എൻ്റെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യാണ്. സിജിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാറുണ്ട്. വീണ്ടും സിജിൽ, വീണ്ടും സ്വാഗതം.
4: സ്വാഗതം, നമസ്കാരം, താങ്ക് യു.
3: അപ്പൊ എന്തായാലും ഈ പക്ഷെ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? ഒരു സങ്കടമാണോ?
4: സങ്കടമല്ല, ഒരു ലാലേട്ടൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയുണ്ട് അതിനകത്ത്.
3: അതെ,
4: എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം, അങ്ങനത്തെ ഒരു ഫേസ് ആണ് എനിക്കത് പെട്ടെന്ന് പറയുമ്പോൾ വരുന്നത്, ഓർമ്മയിൽ വരുന്നത്.
3: എന്താണ് ലാലേട്ടന്റെ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച്? ഒരു ഐഎഎസ് ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹം അതിനകത്ത് അഭിനയിക്കുന്നത്.
4: പുള്ളി കറക്റ്റായിട്ട് അത്
3: നമ്മളൊരു മിതത്വം
4: ഭയങ്കര കാം ക്വയറ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിന്റെ ആ ഒരു ലൈഫ് സ്റ്റൈലും പഴയ നാട്ടിൻ പുറത്തുനിന്ന് വരുന്നു, പിന്നെ ഒരു എന്താ പറയുക, ഐഎഎസ് ഓഫീസർ
3: ഉദ്യോഗസ്ഥനായിട്ട് മാറ്റപ്പെടുന്നു,
4: പിന്നെ ആ ഒരു ജേണി നന്നായിട്ട് ഇത് കാണിക്കുന്നുണ്ട്. ആ ഒരു ലൈഫ് സ്റ്റൈലും അങ്ങ് മാറുന്നതും അങ്ങനെയായിട്ട് ഭയങ്കര ഒന്നാമുണ്ടത്, ഐഎഎസ് ഓഫീസർ ആ ഒരു ഭയങ്കര പക്വതയില്ലേ, അതും അല്ലാണ്ട് കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ അളന്ന് മുറിച്ച്. ഇല്ല, എനിക്ക് എന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ നല്ല ഇന്നസെന്റും ആയിട്ടുള്ളൊരു
3: ഒരു കോമ്പിനേഷൻ,
4: ഭയങ്കര കോംബോ അത്.
3: ഇന്നസെന്റ് ക്യാരക്ടറിന്റെ പേര് ഓർമ്മയുണ്ടോ?
4: പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. മോൻ ലാലേട്ടൻ എന്ന് പറയുന്നത്
3: ഐഎഎസ് ഓഫീസർ
4: ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ കിടക്ക അതിന്റെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഉണ്ടാകുന്ന ഒരു തമാശ രീതിയിലുള്ള ആ ഒരു പക്വത വിടാത്തൊരു തമാശ രീതിയിൽ അങ്ങനെ പോകുന്ന ഒരു സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട്.
3: ലാലേട്ടനും ഇന്നസെന്റേട്ടനും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനെ കുറിച്ച് ചെറിയാൻ കൽപ്പകവാടി പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ.
5: ആ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് തമാശ സീൻസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇന്നസെന്റിനെ ഇയാൾ കണ്ടുമുട്ടുന്നു, ഇനാശുവിനെ കണ്ടു. അപ്പൊ അത് മോഹൻ സംവിധായകന്റെ കപ്പാസിറ്റി, അത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ചെറിയ ഇത് തമാശയാണ്, തിയേറ്റർ ചിരിക്കും ഒക്കെ ശരി. പക്ഷെ ഇത് ലാലും ഐഎസ് ഓഫീസറാ, മറ്റേയാള് അവരാരാണ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ഒന്ന് കൊളുത്തുന്ന ഒരു സെന്റൻസ് ഇട്ടേക്കണം, ഒരു സീൻ ഇട്ടേക്കണം, അതായത് നിക്കത്തില്ലേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എഴുതിയ സീനാണ് ആ സീൻ, അത് തന്നിട്ട് വന്നു. ഞാനിങ്ങനെ കിടപ്പുറത്ത് ഇങ്ങനെ കിടക്കുമ്പോഴേ ഇയാളിങ്ങനെ നടന്നു വരും, എന്താണ് ഡെസ്പാണല്ലോ, മുഖത്ത് വല്ലാത്തൊരു പ്ലാനത, എടോ തന്നേക്കാൾ പുകച്ചിലുകൾ എന്റെ മനസ്സിലുണ്ട്, തന്റെ മനസ്സിൽ എന്തൊക്കെയോ പോകച്ചില്ല, അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ ചിരിക്കാനൊക്കത്തില്ല.
6: നമ്മൾ പരസ്പരം വേദനകൾ കൈമാറിയ പിന്നെ എനിക്ക് തന്നെ ചിരിപ്പിക്കാനും കഴിയില്ല, തനിക്ക് ചിരിക്കാനും തോന്നില്ല. അതുകൊണ്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, ഒന്ന് എഴുന്നേറ്റ്.
5: അതുകൊണ്ട് അത് വിട്ടുകള, ബാ എഴുന്നേക്ക് പോരെ എന്ന് പറഞ്ഞപ്പം ഇയാൾക്ക് ഇയാളുടേതായ പ്രശ്നങ്ങളുള്ള ഒരാളാണെന്ന് വന്നു.
3: എങ്ങനെയൊക്കെയാണല്ലേ ഒരു കഥാപാത്രത്തെ രൂപപ്പെടുത്തിയെടുത്ത് വാക്കുകളിലൂടെയും ഡയലോഗുകളിലൂടെയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിക്കുന്നത് ഓരോ എഴുത്തുകാരും സംവിധായകരും. ഇനിയും പക്ഷെ എന്ന സിനിമയുടെ ബാക്കി വിശേഷങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് സിനിമയിലെ പാട്ടുകളെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് സംസാരിക്കാനായിട്ടുണ്ട്. അതിനു മുൻപായിട്ട് അടുത്ത പാട്ടിലേക്ക്.

0: Qatar's favorite radio station.
1: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: This is only on
1: Radio Sunoo 91.7 FM.
4: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
5: Malabar Gold and Diamonds. The responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: ആറ്റണി മാഷപ്പാണ് കേട്ടുപോകുന്നത്. പക്ഷേ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സിനിമയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ആ സിനിമയിലെ പാട്ടുകളാണ്. ആ പാട്ടുകൾ നമുക്ക് നൽകിയിട്ടുള്ളത് സംഗീതം ജോൺസൺ മാഷാണ്. ഈ സിനിമയ്ക്ക് വരികൾ എഴുതിയിരിക്കുന്നത് കെ ജയകുമാറാണ് കേട്ടോ. അദ്ദേഹം ഒരിക്കലെ ഈ സിനിമയിലെ പാട്ടുകളെക്കുറിച്ച്, പ്രത്യേകിച്ച് സൂര്യാംശു ഓരോ വയൽപ്പൂവിലും എന്നുള്ള പാട്ട് എങ്ങനെയാണ് വന്നത്, ഈ സിനിമയിലെ പാട്ടുകളെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതുകൂടി നമുക്കൊന്ന് കേട്ടാലോ.
1: പക്ഷേ എന്നുള്ള സിനിമ മോഹൻലാൽ ശോഭന അഭിനയിച്ച സിനിമ, ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്റെ ആത്മകഥയാണ് എന്ന്, അല്ലെങ്കിൽ എന്റെ ജീവിത കഥയാണെന്ന് ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഐഎസുകാരന്റെ കഥയാണ്, പക്ഷേ അതിലെ നായകൻ കാണിച്ച അബദ്ധമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷേ ആ കഥ നമുക്ക് എന്റെ അടുത്ത് പാട്ടെഴുതാൻ വന്നത് തന്നെ ആ കഥാപാത്രവുമായിട്ട് തന്മയി ഭവിക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ചെറിയാൻ കൽപ്പകവാടി പിന്നെ എന്റെ അടുത്ത് വന്നത്. അങ്ങനെയാണ് ഈ ഒരു പാട്ടിലേക്ക് വരുമ്പോൾ എന്താണ് അതിലെ സന്ദർഭം. സാധാരണ ഒരു വീട്ടിലെ പയ്യൻ, നാട്ടിൻപുറത്തെ ഒരു പയ്യൻ, അവന് പഠിക്കും, ഐഎഎസിന് പരീക്ഷ എഴുതിട്ട് നിൽക്കുകയാണ്. അവന്റെ നാട്ടിലൊരു പ്രേമമുണ്ട്, തറവാടൊക്കെ തകർന്ന തറവാടാണ്. പിന്നെ അങ്ങനെ ഇരിക്കെ ഐഎഎസ് പരീക്ഷ എഴുതി അവന് സെലക്ഷൻ കിട്ടുന്നു എന്നുള്ള വിവരം അറിഞ്ഞു കഴിയുമ്പോൾ ഉള്ള ഒരു ആഹ്ലാദ പ്രകടനം, അല്ലെങ്കിൽ ഒരു ഹർഷം, അത് ആവിഷ്കരിക്കാനാണ് ഈ പാട്ട്. അത്രയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് ആ പാട്ട് ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു കാരണം ഒരൊറ്റ മെറ്റഫർ, ഒരൊറ്റ ഇമേജിലാണ്. ആദ്യത്തെ ഒരു ഇമേജ് കിട്ടിയതോടുകൂടി നമുക്ക് പാട്ട്, ഞാൻ തന്നെ എന്റെ ഗ്രാമത്തിലൂടെ ഈ ഒരവസ്ഥയിൽ നടന്നു പോയാൽ, അപ്പൊ ഞാൻ ഈ വയലിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്തായിരിക്കും എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ സമയത്ത്. അപ്പോഴാണ് ഈ ഒരു മഞ്ഞുതുള്ളിയിൽ ഇങ്ങനെ പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം ഒരു മഞ്ഞുതുള്ളിയെ പോലും വൈരമാക്കി മാറ്റുന്ന ഒരു പ്രതിഭാസം. അത് തന്നെയല്ലേ അയാളുടെ ജീവിതവും. വെറും കേവലം മഞ്ഞുതുള്ളിയായിരുന്ന ഒരു ജീവിതത്തിലിങ്ങനെ സൂര്യപ്രകാശം പ്രതിഫലിച്ച് അതൊരു വൈരമായി മാറുന്ന ഒരു പ്രക്രിയ. അങ്ങനെയാണ് സൂര്യാംശു ഓരോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നുവോ, ഹേമന്ത കുങ്കുമശ്രീ അണിഞ്ഞു, കുങ്കുമം ചെമ്പകം പൂക്കുന്നുവോ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: Neram velukumbol karil kayarumbol officeil pogumbol school busil timarkumbol kete kete kootu koodum savari morning savari
5: morning savari idu nammude savari nyayar mudal vyayam vare raavile 6 mani mudal
4: morning savari
6: Malabar Golden Diamonds Morning Savari
7: brought to you by Malabar Golden Diamonds the responsible jeweler Malabar Golden Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu adodoppam Malabar promise nalguna complete transparency
8: in association with
9: Commercial Bank we are saving more turns dreams into reality Commercial Bank's 5 million riyals dream dream bigger
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
11: Just feel like you're home. Madhura swapnangalo.

0: പക്ഷേ സിനിമയെക്കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 1994 റിലീസായ സിനിമയാണിത്. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് മോഹൻ, അദ്ദേഹം ആണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. ലാലേട്ടൻ ബാലചന്ദ്ര മേനോൻ എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശോഭന, നന്ദിനി എന്നുള്ള ക്യാരക്ടറിനെയും ശാന്തികൃഷ്ണ, രാജേശ്വരി എന്ന ക്യാരക്ടറിനെയും അവതരിപ്പിക്കുന്ന സിനിമയാണിത്. ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ചെറിയാൻ കൽപ്പകവാടി തിരക്കഥാകൃത്ത് പറയുന്നത് ഇതെങ്ങനെ കൊണ്ടുപോയി അവസാനിപ്പിക്കും എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവരത് ഓവർകം ചെയ്ത രീതി ഇതാ ഇങ്ങനെയായിരുന്നു കേട്ടോ.
1: ഇതാ ഞാൻ ഇതാ വരുന്നു എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഭാര്യ വരുന്നത്. ആ പേപ്പറും കൊണ്ട് നമ്മൾ ഒരു ദിവസം ഇരുന്നു. അപ്പൊ അത് എന്ത് എഴുതുന്നേ, അത് മോഹൻലാലിനെ പോലെ ഒരാൾ, അതിന്റെ സ്റ്റാർഡോ ഒക്കെ നമ്മൾ ഓർക്കണമല്ലോ. നമ്മൾ ആ സീനെ രക്ഷപ്പെടുത്തി എടുത്തത് അവൾ അതിന് മറുപടി അങ്ങ് പറഞ്ഞു, ഭാര്യയും കുട്ടിയും വന്നു അല്ലേ, ഞാൻ കണ്ടു നന്നായി.
2: ബാലേട്ടന്റെ ഭാര്യയും കുട്ടികളൊക്കെ വന്നുല്ലേ, നന്നായി. ഈ കഥയുടെ അവസാനം ഇങ്ങനെ ആവണം.
1: അവൻ ലാലും പറഞ്ഞു, അത് എനിക്ക് വിട്ടേക്ക്, എന്ത് ചെയ്യണോന്നുള്ളത്. ഞാൻ ആ ലാലിനെ കരയുന്നുണ്ട്, കണ്ണാടി നോക്കി ഇങ്ങനെ പൊട്ടിക്ക് മാറി കരയൊക്കെ ചെയ്യുന്നുണ്ട്.
0: അതെ, ആ ഒരു ക്ലൈമാക്സ് നമുക്കൊക്കെ മനസ്സിൽ ഓർമ്മയുണ്ടല്ലേ. ഞാനിപ്പോഴും യൂട്യൂബിൽ ആ ഒരു ക്ലൈമാക്സ് ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുമായിരുന്നു കേട്ടോ. ഈ ഒരു ഇന്റർവ്യൂ പോർഷൻ കേട്ട സമയത്ത് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സിനിമയ്ക്ക് പിന്നിലെ ചില ചെറിയ ചെറിയ സ്റ്റോറീസ് ആണ് ഇന്ന് ഈ ഒരു മണിക്കൂറിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ദിവസം വീണ്ടും അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങൾ നമ്മൾ കൂടുതലായിട്ട് അറിയുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മണിക്കൂർ സമയം ഞാൻ പതുക്കെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ, വെള്ളം കുടിക്കുന്ന കാര്യം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചൂടിന്റെ സമയത്ത് പ്രത്യേകം ഒന്ന് ഓർമ്മപ്പെടുത്തി പോകുന്ന സമയമാണിത് കേട്ടോ.
1: Water bill. Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: Brought to you by.
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
6: Punjiri kannulla pennalle.
7: Hi guys, this is Nikki Galrani here.
8: You're listening to
7: Radio Suno 91.7 FM. Kete kete kootu kooda.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
2: Good afternoon. Wonderful ആയിട്ടുള്ള ഒരു ആഫ്റ്റർനൂൺ ടൈം സിനിമാ ലോകത്തെ പുതിയ ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായിട്ട് ജോയിൻ ചെയ്യാണ് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ മാത്തനി മാഷപ്പ്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. വെൽ, സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ 3 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും അധികം സിനിമാ ഡിസ്കഷൻസിലോട്ട്, അതിൻ്റെ ആ ഒരു പീക്ക് പോയിന്റ്, വിച്ച് ഓൾ മൂവീസ് ആണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടത് ഈ വരുന്ന വീക്കിൽ, നമുക്ക് നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങളിൽ ഒരു സംഭവം ദാ ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ്, ഒരു പാട്ട് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കമ്പാരിസൺസ് ആ ഒരു പാട്ടിനെ ബേസ് ചെയ്ത് അൻവർ മൂവി ആയിട്ട് വരുന്നുണ്ട്. ആ ഡീറ്റെയിലോട്ടും കാര്യത്തിലോട്ടും ഒക്കെ നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഒരുപാട് പുതിയ വിശേഷങ്ങൾ, പുതിയ സിനിമാ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു പോകണം. ഇതൊക്കെ ചെയ്യണം, അതൊക്കെ സൈഡിൽ മാറ്റി വെക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ വിഷസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ വിഷസ് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ അയക്കേണ്ട ഒരു സമയം കൂടിയാണ്. സോ ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ആൻഡ് എല്ലാവരും ഉഷാറായിട്ട് ആരോഗ്യമൊക്കെ നോക്കി ഗംഭീരമായിട്ട് തന്നെ ആ ഒരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന പ്രതീക്ഷയിൽ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കൂടി തന്നുകൊണ്ട് മാറ്റിനി മാഷപ്പിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. This is Kata's Happiness Frequency 91.7 FM. Kettu kettu kootu koodam.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM,
2: Qatar's happiness frequency.
3: Now available on Amazon Music.
4: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
5: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
4: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
5: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
4: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
5: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
6: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
7: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
8: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
9: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
10: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
11: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
12: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
13: Joy Alukas 917 evenings
14: presented by Joy Alukas, world's favorite jeweler,
15: powered by
16: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam. Call 4001707
17: and
18: Marza Hypermarket, be fresh, be you. Visit your nearest store today.
19: This is Matine Marsha.
20: 91.7 FM.
21: Brought to you by
22: Safari, world-class shopping experience, Doha, Qatar,
23: and
24: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piece-ukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency-um.

0: सुनो 91.7 FM Qatar's favorite radio station.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ദിസ് ഇസ് സുഹാസിനി.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: This is only on
0: Radio Suno 91.7 FM.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി.
7: Once again, welcome back to Radio Sun 91.7 FM. The Matinee Mashup in the time. Sandeep Aadu Kodi alada cinema logathe visheshangalum vai. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഓൺ ട്രെൻഡിങ്ങിൽ ഒരു സോങ് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സോങ്ങിൻ്റെ റിലീസ് വിശേഷങ്ങൾ കുറച്ച് ദിവസം മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ദ സോങ് ഇസ് ഔട്ട്. ഒത്തിരി കമ്പാരിസൺസ്, അൻവറിലെ പൃഥ്വിരാജിൻ്റെ ലുക്കും ഖലീഫയിലെ ആ ഒരു ലുക്കും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഖലീഫ എന്ന ചിത്രത്തിന് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആട്രിബ്യൂട്ട് തന്നെയാണ് ഈ ഗാനം നൽകുന്നതെന്ന് ഒരു സംശയവും വേണ്ട. ആൻഡ് വി ആർ ലിറ്ററലി ഗെറ്റിംഗ് റെഡി ഫോർ ദ മൂവി. ചിത്രത്തിൻ്റെതായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പൃഥ്വിരാജ്, വൈശാഖ്, ജിനു എബ്രഹാം എന്നിവരുടെ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രത്തിന്റെ ആദ്യ ഗാനത്തിന്റെ ലിറിക് വീഡിയോ ജൂലൈ 20 ഇന്നലെ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ലോഞ്ച് ഒക്കെ കഴിഞ്ഞ പാട്ടിനെ കുറിച്ചുള്ള ചൂടുള്ള വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എവിടെയും ട്രെൻഡിങ്. ഓണം റിലീസായിട്ട് ചിത്രം ഇറങ്ങാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. റിലീസ് ഡേറ്റ് August 20 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലെറ്റ് സീ ഹൗ ദ മൂവി ഈസ് ഗോയിങ് ടു ബി. പക്ഷേ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഐ എം ഗോയിങ് ടു ടേക്ക് യു ടു ദാറ്റ് സോങ്. സോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഖലീഫ എന്ന സിനിമയിലെ ഏറ്റവും ഫസ്റ്റ് സോങ്ങിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Water bill. Stay hydrated and stay tuned.
2: Or me pikino Radio Sino.
3: Brought to you by.
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669
1: സഫ വാട്ടർ ട്രസ്റ്റഡ് ബൈ ഫാമിലീസ് ഡെലിവേർഡ് ബൈ സഫ.
5: വണക്കം, this is Vishal.
1: You're listening to Radio Sono
5: 91.7.

വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് റിലീസുകൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ആ റിലീസിനിടയ്ക്ക് ഇപ്പോൾ ദേ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാട്ടൊക്കെ കേട്ടിരിക്കുന്ന സമയം, ഇനി ഏത് ചിത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയൊക്കെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കോമ്പിനേഷൻസിൽ ചിത്രങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കഥ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനെ പറ്റി തന്നെയാണ്. ഈ ഒരു കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ പ്രത്യേകതരം സിനിമകൾ എന്ന് പറയുമ്പോൾ മാസ്റ്റർ പീസസ് അല്ലെങ്കിൽ മാസ്റ്റർ ക്ലാസിക് പീസസ് നമ്മുടെ അരികിലേക്ക് എത്തിച്ച രണ്ട് പേർ ദാ വീണ്ടും ഒരു ചിത്രം, അതും ബിഗ് ബഡ്ജറ്റ് ചിത്രം എത്തിക്കാനായിട്ട് പോവുകയാണ്. ആ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ വെയിറ്റിംഗ് ആണെന്നറിയാം. ഏതാണ് സിനിമയെന്ന് ഒന്ന് ഗെസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഗെസ് ചെയ്തോളൂ. 5000917ലേക്ക് ആ ആൻസേഴ്സൊക്കെ പെട്ടെന്ന് എത്തുമ്പോൾ ഞാൻ ദാ തിരിച്ചെത്തുന്നതായിരിക്കും. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar Promise nalguna complete trust.
3: വെൽക്കം ബാക്ക് ടു മാറ്റിനി മാഷപ്പ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM-ൽ. ചില മൂവീസിലെ കോംബോസ് മേക്സ് മാസ്റ്റർ പീസസ്. അങ്ങനെ മാസ്റ്റർ പീസുകൾ നമ്മളുടെ അരികിലേക്ക് എത്തിച്ച രണ്ടു പേർ ഒരു കോംബോ ആയിട്ട് വീണ്ടും എത്തുകയാണ്. പൊറഞ്ചു മറിയം ജോസ് ആന്റണി എന്നീ വമ്പൻ വിജയങ്ങൾക്ക് ശേഷം മാസ്റ്റർ ക്രാഫ്റ്റ്മെൻ ജോഷിയും ജോജു ജോർജും വീണ്ടും ഒന്നിക്കുകയാണ് ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലൂടെ. വളരെയധികം പ്രതീക്ഷകൾ തന്നുകൊണ്ട് തന്നെ കനാൽ ദേശം എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം നമ്മുടെ അരികിലേക്ക് എത്തുന്നത് ഇത് നിന്റെ ഭൂമി എന്റെ ആകാശം എന്ന ഒരു പവർഫുൾ ടാഗ് ലൈനോട് കൂടിയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇപ്പൊ പല ചിത്രങ്ങളും തന്നെ നമുക്കൊരു സർപ്രൈസ് ആയിട്ട് വരാൻ പോവാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്നൊരു സാഹചര്യത്തിലായിരിക്കും സിനിമയിലെ പോസ്റ്റേഴ്സ് ആണെങ്കിലും ട്രെയിലേഴ്സ് ആണെങ്കിലും ഒക്കെ പുറത്തിറങ്ങുന്നത്. ജോജു ജോർജിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ജോഷി സാറിന് ഒരു ബർത്ത്ഡേ വിഷസ് കൂടി വിഷ് ചെയ്താണ് സിനിമയെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ അരികിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾക്കായിട്ട് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു വെയിറ്റിംഗിൽ ദാ ഞാൻ മാറ്റിനി മാഷപ്പിൽ ഇന്ന് ഒരു ചെറിയ ടാറ്റ ബൈ ബൈ പറയുന്നു. നാളെ പാക്കലാം. ആൻഡ് ഐ വിൽ ബി ബാക്ക് ഓൺ 917 ഈവനിങ്സ്.

ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഇത് മാറ്റിനി മാഷപ്പിന്റെ സമയമാണ്, അഷ്ടമിയാണ് കൂടിയുള്ളത്. അങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ സിനിമാ വിശേഷങ്ങളൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. നിങ്ങളുടെ കൂടെ നിസ ജോയിൻ ചെയ്തു, അത് കഴിഞ്ഞ് സന്ദീപ് ജോയിൻ ചെയ്തു, ഇപ്പം ദാ ഞാൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അഷ്ടമിയാണ് ഇനി ഈ ഒരു മണിക്കൂർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുക കേട്ടോ. ഇന്ന് ജൂലൈ 21, ഇന്നൊരാളുടെ ഓർമ്മ ദിവസം കൂടിയാണ്. തമിഴ് സിനിമാ ലോകത്തിന്റെ നടികർ തിലകം എന്ന് പറഞ്ഞിരുന്ന വില്ലുപുരം ചിന്നയ്യ മഞ്ഞാറ ഗണേശമൂർത്തി എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശിവാജി ഗണേശൻ നമുക്കൊക്കെ ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അതിപ്പോൾ തമിഴ് സിനിമയിലൂടെ മാത്രമല്ല, ഈവൻ മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഒക്കെ നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. ലീഡ് റോളിൽ മാത്രം 250 സിനിമകൾ. ആക്ടറായും പ്രൊഡ്യൂസറായും നമുക്ക് നൽകിയിട്ടുള്ളത് നിരവധി സിനിമകൾ. എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ചിലപ്പോൾ ഏറ്റവും മനസ്സിലേക്ക് വരുന്ന ആദ്യ സിനിമ ഒരു യാത്രാമൊഴി എന്ന് പറയുന്ന 1997 ഇറങ്ങിയ സിനിമയായിരിക്കും അല്ലേ. അതിൽ ലാലേട്ടനും അതിനോടൊപ്പം ശിവാജി ഗണേശനും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഭയങ്കരമായിട്ട് നമ്മളൊക്കെ വല്ലാതെ ആസ്വദിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പ്രിയദർശന്റെ ആ ഒരു സ്റ്റോറിയിൽ പ്രതാപ് പോത്തൻ ഡിറക്റ്റ് ചെയ്ത ഈ ഒരു ബ്യൂട്ടിഫുൾ ചിത്രം നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നു. ശിവാജി ഗണേശൻ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒരുപാട് തമിഴ് സിനിമകൾ അദ്ദേഹത്തിൻ്റെ അറിയാമെങ്കിൽ പോലും മലയാളത്തിൽ ഈ ഒരു സിനിമ തന്നെയായിരിക്കും ഏറ്റവും പെട്ടെന്ന് പറയാനും പറ്റുക. പക്ഷേ ഇതിനു മുൻപ് അദ്ദേഹം ഒരു മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്, വലിയ ക്യാരക്ടറല്ല, ഒരു ഗസ്റ്റ് റോളിൽ. ആ ഒരു സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അറിയാമെങ്കിൽ മെസ്സേജ് ആയിട്ട് അയക്കുക 500-00917. കേട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ മാറ്റിനി മാഷപ്പ്. അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: ഡേറ്റിംഗ് കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
3: Joy Alukas brings you the joy of summer.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
5: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

തമിഴ് ലോകത്തിന്റെ പ്രിയപ്പെട്ട ശിവാജി ഗണേശൻ, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. ഞാൻ പറഞ്ഞിരുന്നു മലയാളികൾക്ക് അദ്ദേഹത്തെ 1997 ഒരു യാത്രാമൊഴി എന്ന സിനിമയിലൂടെ തന്നെയാണ്, അതിലെ അനന്ത സുബ്രഹ്മണ്യം എന്ന ക്യാരക്ടറിലൂടെ തന്നെയാണ് അറിയാവുന്നതെന്ന്. അദ്ദേഹത്തിന്റെ മറ്റു ചില തമിഴ് സിനിമകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാൽ പോലും ഏറ്റവും പ്രിയപ്പെട്ടത് ഇത് തന്നെയാണ്. കാരണം അതിലെ അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവരാ ഒരു ബോണ്ടിങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ചെറിയ പിണക്കവും, അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ഇതിലിരുന്ന് ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക വൈഡ് ഷോട്ടിൽ ഇങ്ങനെ യാത്ര പറഞ്ഞു പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എനിക്ക് അതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വന്നത് ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ. പക്ഷെ ഇതൊന്നും അല്ല, അതിന് മുൻപ് അതായത് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു മലയാള സിനിമയിൽ ചെറിയൊരു റോള് ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ബേസിക്കലി അത് 1978 അതായത് തച്ചോളി അമ്പു എന്ന് പറയുന്ന ഒരു സിനിമ, പ്രേം നസീർ ടൈറ്റിൽ റോളിലെത്തിയിരിക്കുന്ന ഒരു സിനിമയാണിത്. അതിൽ ജയനും രവികുമാറും ഒക്കെയുണ്ട്. അതിൽ ശിവാജി ഗണേശനും ഒരു ചെറിയ വേഷം അഭിനയിച്ചിട്ടുണ്ട്. നവോദയ അപ്പച്ചൻ്റെ ഡിറക്ഷനിൽ ഈ ഒരു സിനിമയിൽ ആണ് ആദ്യമായിട്ട് ഒരു മുഖം കാണിച്ച് മലയാളി സിനിമാ പ്രേമികളുടെ മുന്നിലേക്ക് ശിവാജി ഗണേശൻ എത്തുന്നത് കേട്ടോ. അങ്ങനെ അദ്ദേഹം ഇവിടെ നമ്മുടെ മലയാളികളുടെ ഇടയിലും ഭയങ്കര പ്രിയങ്കരനായി മാറിക്കഴിഞ്ഞു. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകൾ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. അതിപ്പം പനമാണെങ്കിലും അൻപ്, അതുപോലെ തന്നെ ഒരുപാട് തമിഴ് സിനിമകളുണ്ട്, മുതൽ തീയതി, പിന്നെ ഏതാണ് നല്ല വീട്, അങ്ങനെ കുറെ, രാജാറാണി, ഈ സിനിമകളൊക്കെ തന്നെ തമിഴ് ലോകത്തിൽ എല്ലാവരും വല്ലാതെ ഇഷ്ടപ്പെടുന്ന സിനിമകൾ തന്നെയാണ്. അത്രയധികം എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും സ്വന്തം നടികർ തിലകമായിട്ടുള്ള ശിവാജി ഗണേശന്റെ ഓർമ്മ ദിവസം അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. പക്ഷെ പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം കൂടി, ഈ ഒരു ചോദ്യത്തിന് കൂടി നിങ്ങൾ റൈറ്റ് ആൻസർ നൽകി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അടുത്ത ഏറ്റവും അടിപൊളിയായിട്ടുള്ള സിനിമ, അതായത് നമ്മൾ കാത്തു കാത്തിരുന്ന നമ്മുടെ സ്വന്തം വിജയുടെ സിനിമ, അതാ റിലീസിനായിട്ട് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്, ജനനായകൻ എത്താനായിട്ട് പോകുന്നു. അപ്പോൾ പറയൂ ആദ്യത്തെ ശിവാജി ഗണേശൻ സിനിമ ഏതാണെന്ന്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. ശിവാജി ഗണേശന്റെ കരിയറിലെ തന്നെ ദ ഫസ്റ്റ് മൂവി ഏതാണെന്ന് മെസ്സേജ് അയച്ചോളൂ 5000 00917 ലേക്ക്.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Going home? Make it rewarding with Kalyan Jewelers.
7: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
8: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗായിക കെഎസ് ചിത്ര.
0: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: This is
0: Radio Suno 91.7 FM.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ

0: ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

ശിവാജി ഗണേഷിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നടികർ തിലകം എന്ന് നമ്മൾ എല്ലാവരും വിശേഷിപ്പിക്കുന്ന വിലപുരം ചിന്നയ്യ മഞ്ഞാറ ഗണേശമൂർത്തി എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ശിവാജി ഗണേശൻ, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ഏതാണെന്നും കൂടി ഒന്ന് പറയണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജനനായകൻ സിനിമ കാണാനുള്ള ആ ഒരു ഫസ്റ്റ് ടിക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തരാനായിട്ടിരിക്കുമ്പോൾ ആദ്യ സിനിമ അദ്ദേഹത്തിന്റെ തമിഴിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച പോലെ തന്നെ 1952 ഇറങ്ങിയ പരാശക്തി എന്ന് പറയുന്ന സിനിമയാണ്. കൃഷ്ണ പഞ്ചു ഡിറക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു മൂവി, എം കരുണാനിധിയുടെ സ്ക്രീൻ പ്ലേയിലെ ഉള്ള ഈ ഒരു മൂവി, അതായിരുന്നു അദ്ദേഹത്തിന്റെ കൊമേഴ്ഷ്യൽ സക്സസ് ആയിട്ടുള്ള, അതും ലെജൻഡറി കരിയർ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, അദ്ദേഹത്തിനെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മൂവി എന്ന് പറയുന്നത്. അപ്പൊ എനിവേ, ഈ ഒരു മൂവി റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഒപ്പം തന്നെ ഒപ്പം ഒരു യാത്രാമൊഴി എന്ന് പറഞ്ഞ് റൈറ്റ് ആൻസർ അയച്ചവരിൽ നിന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. സോ ഈ രണ്ട് റൈറ്റ് ആൻസേഴ്സും അയച്ചവരിൽ നിന്നും ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കിയിട്ട് അവരിലേക്കും ആ ഒരു ടിക്കറ്റ്സിന് വേണ്ടിയിട്ടുള്ള കോൾ വരും. സോ വെയിറ്റ് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ് മാറ്റിനി മാഷപ്പ്. ആൻഡ് നിങ്ങളുടെ കൂടി ഇനി 917 ഈവനിങ്സുമായിട്ട് നമ്മുടെ സ്വന്തം സന്ദീപ് ജോയിൻ ചെയ്യും. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. സോ കീപ് ലിസണിംഗ് കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ഹലോ ഹലോ ഹലോ ഗുഡ് ഈവനിങ് ലിസ്ണേഴ്സ്. ഈവനിങ് ടൈം ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു ഗംഭീരമായിട്ടുള്ള നമ്മുടെ പ്ലാൻസ് ഒക്കെ തന്നെ നടക്കാൻ പോകുന്ന ഈവനിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല പ്ലാൻസ് ആയിരിക്കും. സോ പ്ലാനിംഗ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജൂലൈ 21 ചൊവ്വാഴ്ച ദിവസം ഈവനിങ് ടൈമിലേക്ക് നമ്മൾ എത്തുകയാണ്. 2026 ഏകദേശം താങ്ങ ഒരു വർഷം പകുതിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈഫിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, എസ്പെഷ്യലി നമ്മളുടെ ആ ഒരു റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ, നോട്ട് ജസ്റ്റ് റെസൊല്യൂഷൻസ്, നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ, ഡ്രീംസ് ഒക്കെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ട, അതിനെ ബേസിക് ആയിട്ടുള്ള ഒരു തറക്കല്ല് പാകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. ആൻഡ് ദാറ്റ് ഹാസ് ടു ബി ഡൺ ഇഫ് അറ്റ് ഓൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ തുടങ്ങി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, സോ ലൈഫിലുണ്ടാവുന്ന ഇതേപോലെയുള്ള ആസ്പിറേഷൻസും ഡെസ്റ്റിനേഷൻസൊക്കെ കവർ അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലുള്ള ഓരോരോ ചെറിയ ചെറിയ സംഭവങ്ങൾ ദാ ഇപ്പോൾ ഇന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയൊരു കോൺട്രിബ്യൂഷൻ, ആ ചെറിയ കോൺട്രിബ്യൂഷൻ അതിലേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് നിൽക്കേണ്ട, ആഡ് ഓൺ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ശ്രമിക്കണം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട്. അപ്പോൾ ആ ശ്രമത്തിന് ഒരു ചെറിയ എനർജിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂടെ കൂടുന്നത്. ആൻഡ് ആ ഒരു കൂട്ടത്തിൽ തീർച്ചയായിട്ടും ടു ഓൾ ദ വൺസ് ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ, ഗുഡ് ഈവനിങ് ഒരിക്കൽ കൂടി ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്. ആൻഡ് ചായ കുടിക്കാനായിട്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങാൻ പ്ലാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ഹാവ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ടുഡേ. ഒരു സർപ്രൈസൊക്കെ എന്തായാലും വരുന്നുണ്ട്. ആ സർപ്രൈസിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുക. പതിവായിട്ട് അയക്കുന്ന മെസ്സേജിന് വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. 5000917 നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ പോന്നോട്ടെ. വെയിറ്റിങ്ങിലിരിക്കുന്ന എനിക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ആ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് കൂടി സമ്മാനിക്കുന്നു. ആൻഡ് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി, റേഡിയോ സൂണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 9 മിനിറ്റും 54 സെക്കൻഡും. യു ഹാവ് ടേൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ടുകേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno 91.7 FM, Qatar's favorite radio station.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
7: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
9: Joy Alukkas brings you the joy of summer.
10: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
11: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
12: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
13: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Ruji Ariyam Call 4000-1707
0: and
3: Marza Hypermarket Be Fresh Be You Visit your nearest store today
4: Once again, welcome back to Radio Sun 91.7 FM 917 Evenings Inte Time. Sandeep aanu koode join cheyyunnathu. Studio clockil samayam 5 mani kazhinja 18 minutum 4 secondum. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഡിസിഷൻ എടുക്കുക, ആ ഡിസിഷന് വേണ്ടിയിട്ടുള്ള സകലമാന കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദെയർ വിൽ ബി എ ടൈം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് തന്നെ ലൈഫിലേക്ക് നല്ലൊരു ആ ഒരു ഹാപ്പനിങ് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പനിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ ദിസ് പോസിബിലിറ്റി നമുക്ക് എങ്ങനെ ഓണാക്കാനായിട്ട് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു ഉത്തരം. സോ നെവർ നെവർ നെവർ എവർ തിങ്ക് ഇല്ല പറ്റില്ല നമുക്ക് പിന്നത്തേക്ക് മാറ്റാം, ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് ഒഴിവാക്കിയാൽ മതി. ദിസ് ഇസ് വെയർ എവറിത്തിങ് ഗെറ്റ്സ് എന്താണ് നള്ളിഫൈഡ്, സീറോ എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ സീറോ എഫക്ട്സ് നമ്മുടെ ലൈഫിലൊന്നും വേണ്ട, നമുക്ക് അടിപൊളിയായിട്ട് തന്നെ 100% കോൺട്രിബ്യൂഷൻ നമ്മുടെ ഹാപ്പിനെസ് ആയാലും ചെറിയ ചെറിയ വിഷമങ്ങളില്ലാതെ എന്താ ലൈഫ്. അപ്പോൾ അതൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരുപാട് ഘടകങ്ങൾ, ഐ മീൻ സിറ്റുവേഷൻസും അതേപോലെ തന്നെ ആൾക്കാരും ഉണ്ട്, അവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട സമയമാണ് ഞാനിത് എടുത്തു പറയുമ്പോൾ. ഈവനിങ് ടൈമൊക്കെ കൂട്ടുകാരുടെ കൂടെ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടൈം മാക്സിമം സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും, ആൻഡ് ഓൾസോ ഇഫ് അറ്റ് ഓൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ സ്പെഷ്യലി വർക്ക് റിലേറ്റ് ചെയ്തായിരിക്കാം, ഫാമിലി റിലേറ്റ് ചെയ്തായിരിക്കാം, എല്ലാ കാര്യങ്ങളും പറയണമെന്നല്ല, പക്ഷേ ചില കാര്യങ്ങളും നമുക്ക് പറയുമ്പോൾ ഒരു സമാധാനം കിട്ടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വൈ നോട്ട്, ആ ഒരു ഭാരം അങ്ങ് ഹൃദയത്തിൽ നിന്ന് ഇറക്കാനായിട്ട് നമുക്കധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി പേരെ ദൈവം തന്നെ ഇത് നമുക്ക് ചുറ്റും സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ നിങ്ങളെ റൈറ്റ് ആയിട്ടുള്ള പേഴ്സണിൻ്റെ അടുത്തേക്ക് തന്നെ എത്തിക്കട്ടെ എന്ന് പറയുമ്പോൾ ഓരോ സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ് തന്നെയാണ് ഈ ഒരു ഈവനിങ് ടൈം നമുക്ക് ആദ്യത്തെ വിഷസ് ആയിട്ട് വന്നിരിക്കുന്നത്. വിഷസ് ഫ്രം അസീസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അസീസിൻ്റെ മെസ്സേജ് ഇങ്ങനെ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അമീറിന് വേണ്ടിയിട്ടുള്ള വിഷസ്. അമീർ ഖത്തറിലാണുള്ളത്, ആൻഡ് ഓൾസോ അനീസ് എവിടെ നിന്നാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു ബർത്ത്ഡേ വിഷസ് നമുക്ക് ആദ്യമേ വിഷ് ചെയ്ത് കളയാം. വിത്തൗട്ട് എനി ഡിലേ, ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

All right, and that birthday wishes നമ്മളെ കൊണ്ടുപോകുന്നത് മറ്റൊരു വിഷിലേക്ക്. അഷ്റഫ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സന്ദീപ്, ഗുഡ് ഈവനിങ്. അഷ്റഫ് കുഞ്ഞു ആണ്. ഗുഡ് ഈവനിങ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നില്ലേ? രവിശങ്കർ അതേപോലെ തന്നെ നമുക്കൊരു ഗുഡ് ഈവനിങ് വിഷസ് അറിയിക്കുന്നു. അഖിലേഷ് ഗുഡ് ഈവനിങ് പറയുന്നു. റിയാസ് ഗുഡ് ഈവനിങ്. ആൻഡ് ഓൾസോ ഫേസൽ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. നജീം, റിസാഖ്, സിനു ഒക്കെ ഗുഡ് ഈവനിങ് പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അടിപൊളി ഗുഡ് ഈവനിങ് വിഷസ്. ആൻഡ് ഹിയർ വി ഗോ, ഒരു മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ്. ആൻഡ് ഐൽ ബി ബാക്ക് ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റിയും അതേപോലെ തന്നെ ഒരുപാട് ഫൺ ഫാക്സുമായിട്ട്.

0: listening to Radio Sunu 91.7 FM, Qatar's favorite radio station.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
5: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
4: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
6: 917 evenings.

0: Joy Alucas 917 Evenings
1: presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
1: and
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Once again, welcome back to Radio Sunu 91.7 FM 917 Evenings in the Time. Sandeep Anu Khude joins you in the studio clock. Samaya Manjumani Kalinja 29 minutum 32 secondum. അങ്ങനെ ഇതേ മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ടൈം. ഒരുപക്ഷെ ഈ ഒരു ടൈം നമുക്ക് ഭയങ്കര മടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പുറത്ത് അത്യാവശ്യം ചൂട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു മടിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്ട് നമുക്ക് കുറച്ച് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ നേരിടാം. അപ്പോൾ അങ്ങനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ ഇന്ന് ഒരു പണിയുമായിട്ടാണ് ഞാൻ എത്തുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു പണിയല്ലിത് കെണി.

ഞാൻ ഈ കെണിയിൽ ജയിക്കാൻ പോകുന്ന നമ്മുടെ ലക്കി വിനേഴ്സിന് കുറച്ചധികം ഗിഫ്റ്റുകൾ, സ്പെഷ്യലി കുറച്ചുകൂടെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സിനിമാ ടിക്കറ്റുകൾ എൻ്റെ കയ്യിൽ റെഡിയാണ്. ഏകദേശം 8000 ലൊക്കേഷനിൽ ഗ്ലോബലി റിലീസ് ആവാൻ പോകുന്ന ചിത്രം, തമിഴ്, തെലുഗു, ഹിന്ദി, അങ്ങനെ വിവിധ ഭാഷകളിലായിട്ട് സിനിമ ഇങ്ങനെ ഒത്തിരി കാത്തിരിപ്പിന് ശേഷം ഇതാ വീണ്ടും എത്തുകയാണ്. ഈ ഒരു മൂവി കാണാനായിട്ട് നമ്മൾ ഒരു ടൈം ഇങ്ങനെ എൻജോയ് ചെയ്ത് ആഗ്രഹിച്ചൊക്കെ ഇരുന്നതാണ്. ബദ്ധൻ റിലീസ് കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മാറ്റിവെപ്പ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ വാല്യൂ കുറേയധികം തന്നെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ യെസ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ മൂവി, ഇളയ തളപതി വിജയ്, ഫൈനൽ ഫിലിം ജനനായകൻ എന്ന ആ ഒരു സിനിമ കാണാനായിട്ട് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു ചാൻസ് ദാ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ ടിക്കറ്റ് രൂപത്തിൽ ഞാൻ എത്തിക്കുകയാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തോട്ട് സിനിമ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമല്ലേ, അപ്പോൾ സിനിമ ബേസ് ചെയ്ത് തന്നെ ഒരു ചോദ്യത്തിലേക്ക് വരാം. വിജയ് ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സിനിമ, അതൊരു മെയിൻ ക്യാരക്ടർ റോളിലേക്ക് വരുന്നില്ല, പക്ഷേ ആദ്യമായിട്ട് ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ് ഒരു ക്യാമിയോ റോളിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടല്ലെങ്കിൽ പോലും ആ ഒരു എന്താണ് മൂവി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിലെ വെരി ഫസ്റ്റ് മൂവി അഭിനയിച്ചു പോകുമ്പോൾ, ഒരു ക്യാമിയോ അപ്പിയറൻസ് അഭിനയിച്ചു പോകുമ്പോൾ അലോങ് സൈഡ് ഉണ്ടായിരുന്നത് ഒരു സൂപ്പർ സ്റ്റാറാണ്, ലെജൻഡറി സൂപ്പർ സ്റ്റാർ. ഏതാണ് ആ സൂപ്പർ സ്റ്റാർ എന്ന് എനിക്കറിയണം. ഇനി ബാക്കിയുള്ള ക്ലൂസ് ഞാൻ പറയാം, ദെൻ ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം ഈ ഒറ്റ ക്ലൂവിൽ ആരൊക്കെ ഉത്തരം പറയുമെന്നുള്ളത് നോക്കട്ടെ. വിജയുടെ ആദ്യത്തെ ക്യാമിയോ

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. Today's Go Rate Update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall, Abu Hamur.
2: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 371.50 ഖത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 430 ഖത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 453.50 ഖത്തറിയാൽ, 24 ക്യാരറ്റ് ഗോൾഡ് 492 ഖത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
0: This is Radio Suno
3: 91.7 FM,
0: Qatar's favorite radio station.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: Joy Alukas brings you the joy of summer.
8: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ്.

0: ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Hi everyone, this is Bharat here.
3: You are listening to Radio Suno.
2: Radio Suno 91.7 KTKT.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Joy Alukas brings you the joy of summer.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. This is Radio Suno
7: 91.7 FM,
1: Qatar's favorite radio station.
8: Water bill. Stay hydrated and stay tuned.
9: ഓർമ്മിപ്പിക്കുന്നു Radio Suno.
10: Brought to you by
11: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
12: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
7: 917 Evenings.

വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ്സ് ശംഖമദ മഹാദേവൻ. അയ്യോ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു സോങ്. ഒരു വല്ലാത്ത ഫീലിങ്ങിനെ നമ്മൾ പാടി പോകുന്ന ഒരു ഫീലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഈ പാട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചോദ്യം ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ബട്ട് ദെൻ കൺഫ്യൂഷനൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആ റൈറ്റ് ആൻസറിലേക്ക് എത്തണം. ഏറ്റവും പുതിയ റിലീസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന വിജയ് ചിത്രത്തിൻ്റെ ആ ഒരു ടിക്കറ്റ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ലക്ക് പരീക്ഷണം ഏറ്റവും അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ജനനായകൻ ടിക്കറ്റുകളാണ് നമ്മുടെ ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത്. ബട്ട് ഈ കടമ്പ കടക്കേണ്ടതായിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു പണിയൽ. ഇത് കെണി.

അത്രയ്ക്ക് വലിയൊരു പണിയല്ല, ബട്ട് എന്നാലും ചെറിയ ഒരു റിസർച്ച് നടത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ആൻസർ കിട്ടാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് മൂവി ഇൻഡസ്ട്രിയിലേക്ക് വിജയ് വരുന്നതിന് മുന്നേ തന്നെ ഒരു ബാലതാരമായിട്ടും ഒരുപാട് മൂവിയിൽ കെമിയോ റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആ ഒരു കെമിയോ റോൾ ചെയ്തത് ഒരു ലെജൻഡറി ആയിട്ടുള്ള ആക്ടറിൻ്റെ കൂടെയായിരുന്നു. ആൻഡ് ഓൾസോ തമിഴ് സിനിമയാണ്, ദർ ഇസ് നോ മച്ച് ഡിബേറ്റ് അബൌട്ട് ദാറ്റ്. അപ്പോൾ ഏതാണ് ആ സിനിമ എന്നുള്ളതാണ് എനിക്കറിയാം, സിനിമയല്ല ഏതാണ് ആ താരം. അയ്യോ, അലോങ് സൈഡ് നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള ആക്ടർ ആരായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിച്ച ചോദ്യം. ഒരു ക്ലൂ കൂടെ, വൺ ലാസ്റ്റ് ക്ലൂ പറഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ ആ ഒരു ലിസ്റ്റ് ആരൊക്കെയാണ് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. നാൻ സിഗപ്പ് മനിതൻ എന്ന സിനിമയാണ് അത്. സോ അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലൂ ആയിട്ട് വരുന്നത്, നാൻ സിഗപ്പ് മനിതൻ. ആ കറക്റ്റാണ്, ഓക്കെ. അപ്പോൾ ഈ മൂവിയിലാണ് നമ്മുടെ വിജയ് ആദ്യമായിട്ട് ഒരു കാമിയോ റോളിൽ എത്തുന്നത്. ആൻഡ് ഓൾസോ ആ കാമിയോ റോളിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ചെറിയൊരു അപ്പിയറൻസ് ആണെങ്കിൽ പോലും പല പല മൂവീസുകളിലായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാദർ തന്നെ ഇതേപോലെ അതും സൂപ്പർ സ്റ്റാർസ് ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ തന്നെയാണ് അദ്ദേഹം കാമിയോ റോൾസ് ചെയ്തത്. മേ ബി അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ ആ ഒരു വണ്ടർഫുൾ കോൺഫിഡൻസിൻ്റെയും എന്താണ് സീൻ എന്ന് പറയുന്നത്. നിസാം റൈറ്റ് ആൻസർ പറയുന്നു, ജയകുമാർ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഓൾസോ ശ്രീപ്രസാദ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, അനീഷ് ആൻസർ പറയുന്നു. ഒരുപാട് പേര് സിനിമയുടെ പേരാണ് അയച്ചിരിക്കുന്നത്, സിനിമയുടെ പേരല്ല. ആൻഡ് ഓൾസോ ഒരു കാര്യം ഞാൻ എടുത്ത് പറയുന്നു, വിജയകാന്ത് ഓക്കെ, കുറേ അധികം പേര് തന്നെ ഒരു പർട്ടിക്കുലർ നെയിമിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ വിജയകാന്ത് ആണോ എന്ന് ചോദിച്ചിട്ടുള്ള അധികമായിട്ടുള്ള ആൻസർ വന്നേക്കുന്നുണ്ട്, വിജയകാന്ത് അല്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. നമ്മുടെ ലിസ്റ്റിങ്ങിനെ എക്സീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ടാമത്തെ ലിസ്റ്റിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ്. ആൻഡ് ഹിയർ വി ഗോ, ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. മത്സരം കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആവട്ടെ, ബിക്കോസ് ദേർ ഇസ് എ പണി.

ഒരു പണി കെണിയാവാതിരിക്കണമെങ്കിൽ പെട്ടെന്നൊന്ന് റിസർച്ച് ചെയ്തിട്ട് തിരിച്ച് ആൻസർ അയക്കാനായിട്ട് മറക്കണ്ട. 5000917 വിജയുടെ ആദ്യത്തെ ആ ഒരു ക്യാമിയോ അപ്പിയറൻസ് വന്ന സിനിമയല്ല, കൂടെ അഭിനയിച്ച ആ ഒരു സ്റ്റാർ, ലെജൻഡറി സ്റ്റാർ ആരായിരുന്നു? വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ആൻസേഴ്സിന് വേണ്ടി. തുപ്പാക്കി എന്ന സിനിമയിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ 917 ഇന്നിങ്സ്.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome back once again to Radio Suno 91.7 FM 917 Evenings in the Time. Sandhi Vanakodi, all of the studio clock hill. Samayam 6 mani kazhinja 3 minutum 7 secondum. ഒരു ചോദ്യത്തിനായിട്ടുള്ള ഒരു ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പല രീതിയിൽ കൺഫ്യൂഷൻസ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റിവെക്കാനും ഏത് ലെജൻഡറി ആക്ടറിൻ്റെ കൂടെയാണ് വിജയ് ആദ്യമായിട്ട് ക്യാമിയോ അപ്പിയറൻസിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കും ക്യാമിയോ അപ്പിയറൻസ് എന്ന് എടുത്തു പറയാൻ പറ്റില്ല, കാരണം ആ ഒരു ടൈറ്റിൽ കാർഡൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സിനിമയുടെ ആദ്യ ആ ഒരു പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഡാൻസ് ചെയ്യുന്ന വിജയ് കുഞ്ഞു വിജയ് ഡാൻസ് കളിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ ദാറ്റ് വാസ് ഹിസ് ഒഫീഷ്യലി ക്യാമിയോ എൻട്രി ഇൻ ടു ഫിലിംസ്. അത് ഏത് സൂപ്പർ സ്റ്റാർ അഭിനയിച്ച സിനിമയാണ്, ഏത് ലെജൻഡറി ആക്ടറാണെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കണക്ട് ചെയ്തിട്ടുള്ളത് വിജയ്കാന്ത് സാറുമായിട്ടാണ്. വിജയ്കാന്ത് സാർ അല്ല, ദർ സംവൺ എൽസ് വിജയ്ക്ക് ആ ഒരു ക്രെഡിറ്റ് കൊടുക്കുന്ന. അതുമാത്രമല്ല, അതിൽ ഇപ്പം എനിക്കൊരു ക്ലൂ തരാനാണെങ്കിൽ ഒരു പക്ഷേ എല്ലാവർക്കും തന്നെ മനസ്സിലായി പോവും, ബട്ട് അഭിനന്ദ് അതേ റൈറ്റ് ആൻസർ നമുക്ക് അല്ല. അഭിനന്ദം പറഞ്ഞേക്കുന്നത് വിജയകാന്ത് എന്ന് തന്നെയാണ്. ഭാഗ്യരാജ് സാറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശബരി ശബരി ഉത്തരം മാറിപ്പോയി കേട്ടോ. ഇതിപ്പോൾ കുറേ പേര് തെറ്റിച്ചിട്ടുണ്ടല്ലോ. ആൻഡ് ഖാൻ ബോസ്കോ റൈറ്റ് ആൻസർ പറയുന്നു. വാട്സപ്പ് ഫുഡ്സ് എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് റിയാക്ഷൻ മെസ്സേജ് ആണ് വന്നേക്കുന്നത്. ആൻസർ ഒരു സെക്കൻഡ് നോക്കിക്കോട്ടെ. നിസാം പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്. ശ്രീപദ് ഐ മീൻ ശ്രീപ്രസാദ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അജ്മൽ പറഞ്ഞേക്കുന്ന ഉത്തരം അല്ലല്ലോ, ശിവാജി ഗണേശൻ ലെജൻഡറി ആക്ടർ അദ്ദേഹമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ, കുറേ പേർക്ക് കൺഫ്യൂഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയം ഇത് ശരിക്കും പണിയായി ഗൈസ്. ഇതിപ്പോൾ എനിക്ക് പണിയാവുമോ എന്നുള്ളത് ഞാൻ പണി കൊടുത്ത് പണി മേടിച്ചു തോന്നുന്നു. എന്തായാലും നോക്കട്ടെ, ഒരു ചെറിയ പാട്ട് കൂടെ പ്ലേ ചെയ്യുമ്പോൾ ഐ തിങ്ക് എവ്രിബഡി വിൽ ഗെറ്റ് ഇറ്റ്. ആ പാട്ട് പ്ലേ ചെയ്ത് ഞാൻ ഒന്നുകൂടെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ആൻസറിലേക്ക് പോവും. സോ അത്ര സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ആൻഡ് ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് വിജയുടെ ഏറ്റവും ലാസ്റ്റ് റിലീസ്, അതായത് ആ ഒരു ആക്ടിംഗ് കരിയറിലെ തന്നെ ഏറ്റവും ലാസ്റ്റ് റിലീസായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്റേഴ്സുകളിൽ ജൂലൈ 23 എത്തുന്ന സിനിമ, നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ജനനായകൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ് ലക്കി വിനേഴ്സിന് ലഭിക്കാൻ പോകുന്നത്. ആൻഡ് ഹാവിംഗ് സെഡ് ദാറ്റ്, ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഉത്തരം. കമോൺ ഗൈസ്, ഫ്ലഡ് മൈ ഇൻബോക്സ്. ഇൻബോക്സിലേക്ക് ആ ആൻസർ ഇപ്പം അയച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ഫാൻ, എന്ത് ഫാൻ. ഓക്കെ, സൂപ്പർ സ്റ്റാർ, സച്ച് എ ലെജൻഡറി ആക്ടർ, ദ വൺ ആൻഡ് ഓൺലി. നമുക്കൊക്കെ തന്നെ ശരിക്കും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവമായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞത് വിജയ്കാന്ത് സാറിൻ്റെ കൂടെയായിരുന്നു. ആൻഡ് ഓൾസോ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവി ഒഫീഷ്യലി, അതാണ് ഞാൻ പറഞ്ഞത്, മെയിൻ സ്ട്രീം ആക്ടിങ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിലേക്കല്ല, ക്യാമിയോ അപ്പിയറൻസിൽ എത്തിയ സിനിമയാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു സീക്വൻസ് ആ ഒരു നോട്ടബ്ലി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ് അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്ത ആ ഒരു ഡാൻസിങ് സീക്വൻസ് പ്രീ ക്രെഡിറ്റ്സിന് ആ ഒരു സോങ്ങിന് മുന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു ടൈമിൽ ദ വൺ ആൻഡ് ഓൺലി രജനികാന്ത്. ഇനി ഞാൻ അതിൻ്റെ ആ ഒരു വാലി പറയേണ്ട ആവശ്യമില്ല. എവ്രിബഡി എവ്രിബഡി ഒറ്റ സെക്കൻഡ് കൊണ്ട് എനിക്കിങ്ങനെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. പക്ഷെ രണ്ടാമത് ഞാൻ ആൻസർ പറയിപ്പിച്ചിട്ട് പറഞ്ഞതാണെന്ന് വേണമെങ്കിൽ പറയാം. നോക്കട്ടെ, ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം. ഓഫ് കോഴ്സ് ഇനിയും ഗെയിംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കീപ് പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സെൻറ്റർ 91.7 FM. ഇതുപോലുള്ള ഒരുപാട് ഫൺ ഫാക്ട്സും പണിയും കെണികളും ഒക്കെ ആയിട്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ 917 ഈവനിങ്സ്.

0: Qatar's happiness frequency. Now, available on Vodafone Shuf app.
1: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 9:12. യു ഹാവ് ടൂൺഡ് ഇൻ ടു ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.75. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: This is Radio Suno 91.7 FM, Qatar's favorite radio station.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
8: ബ്രോട്ട് ടു യു ബൈ
9: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
10: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
11: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
12: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
13: എനിക്കറിയാം താൻ വരുമെന്ന്. നീ വിളിക്ക്, നമുക്ക് നോക്കാം.
14: Radio Suno 91.7. Keep it, keep it, keep it, keep it.

0: enjoy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോസ് 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 16:26. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നാളത്തെ ദിവസം ഇസ് ഗോയിങ് ടു ബി എ ന്യൂ ഡേ എന്നൊക്കെ പറയാറുണ്ട്. ഇന്നത്തെ ദിവസം പുതിയൊരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇസ് ദർ സംതിങ് ന്യൂ ഹാപ്പനിങ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പുതിയതായിട്ട് ഒന്നും തന്നെ ഇല്ല. നമ്മൾ മാറുന്നു, ആൻഡ് നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ ഈ വേൾഡിൽ പുതിയതായിട്ടുള്ള ആൾക്കാർ. പഴയ സംഭവങ്ങൾ തന്നെയാണ്, പഴയ വേൾഡ് തന്നെയാണ്, ചുറ്റും കാണുന്ന സാധനങ്ങൾക്കൊക്കെ തന്നെ ഇന്നൊവേഷൻ, നമ്മളുടെ കണ്ടുപിടുത്തങ്ങൾ അതൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ബട്ട് സ്റ്റിൽ ദസ് നത്തിങ് ന്യൂ കമ്മിങ് അപ്പ്. ഈ ഒരു ചിന്താഗതി ഒന്ന് ചെറുതായിട്ട് മാറ്റുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ തന്നെ സീസൺസിന് അനുസരിച്ച് ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പോൾ സീസൺ ബേസ്ഡ് ആയിട്ട് ഈ ഒരു സമ്മർ ടൈം എന്ന് പറയുന്നത് ഗ്രാജുവലി നമ്മൾ ഇൻഡോർ സ്പേസസിൽ കുറച്ചുകൂടി സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഫോർ എ കംഫർട്ടബിൾ ലിവിങ്. പക്ഷേ ഈ ഒരു കംഫർട്ടബിൾ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഒരു എന്താണ് എനർജി കുറയ്ക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി എവിടെയൊക്കെയോ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡൈനാമിക് എൻവയോൺമെൻറ്റ് എവിടെയൊക്കെയോ കുറയ്ക്കുന്നു എന്നുള്ള റിസർച്ചും കാര്യത്തിനും ഒക്കെ തന്നെ ഒരുപാട് സൊല്യൂഷൻസ് വന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു സൊല്യൂഷൻ ഖത്തർ നേരത്തെ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ബിക്കോസ് വി ഹാവ് ഗോട്ട് സം സ്പേസസ് ഈ ഒരു ടൈമിൽ പോലും പോയി അത്യാവശ്യം നടക്കാനാണെങ്കിലും എൻജോയ് ചെയ്യാനാണെങ്കിലും ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഔട്ട്ഡോർ എയർ കണ്ടീഷൻഡ് മാൾ ഇവിടെയുണ്ട്. സ്പാനിങ് ഓൾമോസ്റ്റ് 7,360 square meters. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ നേരെ പോകേണ്ടത് ജുവാൻ ഐലൻഡിലേക്കാണ്. സോ ഇഫ് യു ഹാവ് നോട്ട് വിസിറ്റഡ് ജുവാൻ ഐലൻഡ്, ആ ഒരു ഭാഗത്തേക്ക് പോയാൽ നമുക്ക് അവിടുത്തെ ക്രിസ്റ്റൽ വാക്കും കാര്യങ്ങളും ഒക്കെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഫ് യു ആർ ന്യൂ ടു ഖത്തർ, ഖത്തറിലേക്ക് പുതിയതായിട്ട് എത്തിയ ഒരാളാണ്, ഇൻഡിവിജ്വലി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അതല്ല ഇനിയിപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ഫാമിലി എവിടെ കൊണ്ടുപോകും, ചൂടല്ലേ, കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ജുവാൻ ഐലൻഡിലെ ക്രിസ്റ്റൽ വാക്ക് സംതിങ് കമൻറ്റബിൾ. അവിടെ പോയി കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എയർ കണ്ടീഷൻഡായിട്ടുള്ള സ്പേസിലേക്ക് പോകുമ്പോൾ വി ഡോണ്ട് ഹാവ് ടു ടേക്ക് ട്രബിൾ, അല്ലേ? ഈ ട്രബിളിൻ്റെ കാര്യം പറയുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകേണ്ട കേട്ടോ. ആ ഒരു ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ചൂടൊന്നും തോന്നില്ല, പക്ഷേ ബോഡിയിൽ നിന്നുള്ള വാട്ടർ കണ്ടൻറ്റ് ഭയങ്കരമായിട്ട് ലൂസ് ചെയ്യും. ബിക്കോസ് വി ആർ വാക്കിംഗ്, വി ആർ സ്വെറ്റിംഗ്, നമ്മൾ അറിയാണ്ട് തന്നെ ആ ഒരു ഓർമ്മപ്പെടുത്തൽ വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോയത്. ആൻഡ് ഐ എം ടേക്കിംഗ് യു ടു അനദർ ബ്യൂട്ടിഫുൾ സോങ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Joy Alukas brings you the joy of summer.
3: This summer season, jewelry purchase is 8 of Mikacha deals. Diamond jewelry purchase team will need free cash vouchers. 3.99% onwards, assured lowest making charges. Old gold exchange here, verum 0% deduction rate. If you have a plan to go to the country, you can jewelry purchases score with up to 15% savings on import duty from Joy Alukas in the GCC. E offer August 8th.
4: Terms and conditions apply.
5: Joy Alukas, world's favorite jeweler.
6: പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
7: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
8: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
1: 917 evenings.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hi, this is your singer Rahul Nambiar.
4: Vasandamullai pole vandu.
3: You're listening to Radio Suno 91.7, Qatar's favorite radio station.
4: Favorite radio station.
3: Kettu kettu kootu koodam.
5: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
4: 917 evening.
5: Once again, welcome back, Radio Sona 91.7 FM, 917 Evenings at a time. Sandeep Aadu Koodi Olada, Studio Clock Il, Samayam 6 Mani Kazhinja, 43 Minutum, 6 Secondum. അങ്ങനെ ഇതാ ഈ ഒരു ഈവനിങ് ടൈം. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്താണ് മനസ്സിലെ ആ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് തന്നെയാണ്. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ സമ്മർ ടൈം സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാമെന്നുള്ള ആ ഒരു ക്ലൈമറ്റ് മുമ്പേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ് യു ആർ ഇൻ ഖത്താർ, ഒബ്വിയസ്ലി നമ്മൾ പല രീതിയിലുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും, പ്രത്യേകിച്ച് രാത്രി സമയം പോവാണ്ടിരിക്കാനായിട്ടൊക്കെ ശ്രമിക്കും. പക്ഷേ ഇതൊക്കെ നമ്മളെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഡോർ എക്സ്പീരിയൻസ് നൽകുന്ന സ്ഥലങ്ങൾ ഖത്തറിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്പോഷ്യർ ഔട്ട്സൈഡ് എയറുമായിട്ട് നല്ല റിയൽ വേൾഡുമായിട്ട് കിട്ടും. ഇത് തന്നെയാണ് പല രീതിയിലും നമ്മൾ അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ലെങ്കിൽ അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു അഡ്വാൻസ്മെൻറ്റ്സ് നമുക്കിത് കൊണ്ടുവരുന്നത് ആദ്യത്തെ ആ ഒരു സ്പോട്ട് ജുവാൻ ഐലൻഡാണ്. ജുവാൻ ഐലൻഡിൽ ഓൾറെഡി അറിയാം, പേൾ, നമ്മുടെ പേൾ ഐലൻഡിൻ്റെ അകത്താണ് ജുവാൻ ഐലൻഡ് വരുന്നത്. വാട്ടർ ഫ്രണ്ട് സെറ്റിങ്ങും അതേപോലെ കൂൾഡായിട്ടുള്ള ഔട്ട്ഡോറൊക്കെ തന്നെ ആ ഒരു എയർ കണ്ടീഷൻ സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. നമുക്ക് ഫാമിലി ആയിട്ട് പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും നടക്കാനും ഒക്കെയുള്ള പോസിബിലിറ്റീസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന മറ്റൊരു സ്ഥലമാണ് ഖത്താറ കൾച്ചറൽ വില്ലേജ് ആൻഡ് സൂക്ക് വാക്കി ഫോൾസ്. സൂക്ക് വാക്കി ഫോൾസിലും ചില ഏരിയസിലൊക്കെ നമുക്ക് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോട്ട് ഐ മീൻ കണ്ടിന്യൂഡ് ആയിട്ടുള്ള ഒരു എയർ കണ്ടീഷൻ രീതിയല്ല, ബട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് ആ ഒരു ക്ഷീണമൊക്കെ തോന്നും. പോയി റെഗുലറായിട്ട് സൂക്കിലോട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാമെന്നുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി ആയിട്ടാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണെങ്കിലും ഈ ഒരു സമ്മർ ടൈമിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്പേസസ് ആണ്. അപ്പോൾ ആ ഒരു സ്പേസിൻ്റെ വിശേഷങ്ങൾ ദാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജുവാൻ ഐലൻഡ് ആൻഡ് ദെൻ ഖത്താറ കൾച്ചറൽ വില്ലേജ്. സൂക്ക് വാക്കിഫിലേക്ക് പോയാലും ഈ ഒരു സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇനി ബാക്കിയുള്ള സ്പോട്ടുകൾ എവിടെയൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു ഇൻഫർമേഷൻ റൈറ്റ് ആയിട്ട് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 917 evenings. Only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: ഫോർ എനിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ലൈഫ് ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും തന്നെ അതിനടിസ്ഥാനമായിട്ട് ഒരു റീസൺ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു റീസൺ കാരണം സംഭവിക്കുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ദെൻ വിൽ സി വാട്ട് വി ക്യാൻ ഡു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടക്കട്ടെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൂടി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഡെയിലി ബേസിസിൽ ഞാനും ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് വെൽക്കം ബാക്ക് വൺസ് അഗൈൻ 917 ഈവനിങ്സിൻ്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത് ഇത് ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM റേഡിയോ സുനോയിൽ ഒരുപാട് ഒരുപാട് പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ഓൾസോ എ റിലീഫ് നമുക്ക് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും പാട്ടുകളൊക്കെ കേട്ടിരിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം എന്ന് പറയുന്ന വേറൊരു ലെവലിൽ തന്നെയാണ് ഈ ഒരു ടൈമിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യവും കൂടി പറയുകയാണ് കുറച്ചധികമായി എനിക്കങ്ങനെ സജഷൻസൊക്കെ അയച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ ഈ ഒരു ടൈമിൽ ഓർമ്മിപ്പിക്കുന്നു ഏതെങ്കിലും ഒരു ഔട്ട്ഡോർ സ്പോട്ടിലൊക്കെ ചെന്നിരുന്ന് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ആ ഒരു എയർ കണ്ടീഷൻഡായിട്ടുള്ള സ്പേസിലേക്ക് അല്ല എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ കോർണിഷ് ഭാഗത്തേക്കൊക്കെ നടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഹ്യൂമിഡിറ്റി നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ പോലും പാട്ടൊക്കെ കേട്ട് സമാധാനത്തിൽ ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ തന്നെ നമുക്ക് വലിയ രീതിയിൽ ഐ മീൻ ഹാർഡായിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല ബോഡിയൊക്കെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം സോ ഈവനിങ് വാക്കിലാണ് നിങ്ങൾ ആ ഒരു കോർണിഷ് സൈഡിലൊക്കെ നടന്നു പോകുന്നുണ്ട് ഈ പാട്ട് വെച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ ആ മെസ്സേജ് പോന്നോട്ടെ 5000917ലേക്ക് ആൻഡ് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞു പോകുമ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞിരുന്ന ആ ഒരു ലൊക്കേഷൻ സ്പോട്ട്സൊക്കെ നമുക്ക് റിസർച്ച് ചെയ്ത് കുറേയധികം സ്പോട്ടുകൾ കൂടി ഇനിയുണ്ട് നമുക്ക് ഔട്ട്ഡോർ എക്സ്പീരിയൻസിൽ അധികം ചൂടൊന്നും ഇല്ലാണ്ട് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്പേസസ് ഖത്തറിൽ എവിടെയൊക്കെയാണ് ഉള്ളത് ഫസ്റ്റ് വൺ ജുവാൻ ഐലൻഡ് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഖത്തർ കൾച്ചറൽ വില്ലേജ് സൂക്ക് വാക്കിഫിൽ പോയാലും അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു എയർ കണ്ടീഷനോടുകൂടി തന്നെ ഔട്ട്ഡോർ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും ഇത് കൂടാണ്ട് പ്ലേസ് വെൻഡം നമ്മുടെ മോളിലേക്ക് പോകുമ്പോൾ ലുസൈൽ ഭാഗത്തേക്കൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു സ്റ്റേ ഒക്കെ എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു പ്ലേസ് വെൻഡം മോളാണെങ്കിൽ പോലും ഇഫ് യു ഗെറ്റ് ഇൻ ടു ദ മോൾ അകത്ത് ആ ഒരു ആർക്കിടെക്ചർ എക്സ്ക്ലൂസീവായിട്ടൊരു ഔട്ട്ഡോർ സ്പേസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ പോവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മോളൊന്ന് വിസിറ്റ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് നമുക്ക് മോഡേൺ ആയിട്ടുള്ള വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഒക്കെ തന്നെയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് If you are new to Qatar, this is a must-visit place. Al-Hazm എന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും ഇവിടെയും ഒരുപാട് യൂറോപ്യൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻസും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് പ്രീമിയം റീറ്റെയിൽ എക്സ്പീരിയൻസ് ഒരുപാട് ക്ലൈമറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ഔട്ട്ഡോർ സ്പേസസും അൽഹസമിലുണ്ട് വെസ്റ്റ് വാക്ക് ഇസ് എനദർ ഓപ്ഷൻ ഇത് കൂടാണ്ട് തന്നെ ടൊർണോഡോ ഡ്യൂൺ പ്ലാസയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കോംപ്ലിമെൻ്ററി ഐ മീൻ കണ്ടംപററി ആയിട്ടുള്ള ഔട്ട്ഡോർ സെറ്റിംഗ് തന്നെ ചെയ്തിട്ടുണ്ട് ലുസൈൽ ബോളിവേർഡ് നമുക്കറിയാം ഒബ്വിയസ്ലി അതൊക്കെ നമ്മുടെ ലിസ്റ്റിലുള്ള ഒരു സംഭവം തന്നെയാണ് ബട്ട് ഓഫ് കോഴ്സ് ഇതൊക്കെ അറിഞ്ഞുകൂടാത്ത പുതിയതായിട്ട് ഖത്തറിലെത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്കും ഫാമിലീസിനൊക്കെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആവും എന്ന പ്രതീക്ഷയിൽ മനോഹരമായ പാട്ടുകൾ ഞാനിങ്ങനെ പ്ലേ ചെയ്യുന്നു നിങ്ങളുടെ സജഷൻസ് ആർ ഓപ്പൺ ഐ എം വെയ്റ്റിംഗ് ഫോർ യുവർ ലിസ്റ്റ്

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റും 49 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
7: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station.

0: enjoy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM 917 Evenings at a Time. Sandeep Anu Kodi Olada, Studio Clockil, Samayam 7 Mani Kazhinja, 15 Minutum, 11 Secondum. അങ്ങനെ ഈവനിങ് ടൈം നമ്മുടെ പേഴ്സണൽ ടൈം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പലരും തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ അപ്ഡേറ്റ് കേട്ടോ, നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് മടി പിടിച്ചു പോകും. സ്പെഷ്യലി അത് ഡയറ്റൊക്കെ ചെയ്തോ ഒന്ന് ലീനാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു പ്രക്രിയകളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ എടുത്തു വെക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചൂടത്ത്, എസ്പെഷ്യലി സമ്മർ ടൈമിൽ നമ്മൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്ത് സ്വെറ്റ് ചെയ്യുന്ന, യൂഷ്വലി സ്വെറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ല രീതിയിൽ സ്വെറ്റ് ചെയ്തിട്ടും എൻ്റെ ഫാറ്റ് എവിടെയാണ് പോകുന്നത്, ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. വെൻ യു കം ടു ഓഫീസ് അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ജസ്റ്റ് തിങ്ക് എത്ര നേരം നമ്മൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഓഫീസിന് ചുറ്റും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെപ്സ് എത്രയാണെന്നുള്ളത്. ഈസി വേ എല്ലാവരും പറയുന്ന കാര്യമാണ്, നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 സ്റ്റെപ്സ് ഓൺ എ മിനിമം 10,000 കൗണ്ട്സ് എടുക്കാനായിട്ട് പറ്റും. സോ റെഗുലർ ബേസിൽ ഇഫ് യു ആർ ഹാവിങ് ഫുഡ് റൈറ്റ് ആഫ്റ്റർ യുവർ ഫുഡ് ഒരിടത്തും ചെന്ന് ഇരിക്കാനായിട്ട് പോയിട്ടില്ല, ടേക്ക് 5 മിനിറ്റ്സ് ബ്രേക്ക്, അതുകൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ബ്രേക്ക് ടൈമിങ്സ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ബിക്കോസ് വാട്ട് എവർ യു വർക്ക് ഔട്ട് ഇൻ ദ ഈവനിങ്, തീർച്ചയായിട്ടും ആ ഒരു സമയമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു സമയവും എഫേർട്ടും ഒക്കെ തന്നെ നമുക്ക് ഭയങ്കര എഫേർട്ട് ലെസ് ആയിട്ട് തോന്നാം പല രീതിയിലും പല കാര്യങ്ങളും. ആൻഡ് ഡിപ്പെൻഡ്സ് കംപ്ലീറ്റ്ലി ഓൺ അവർ പേഴ്സണൽ ഹെൽത്ത്. ഈ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി വളരെ വളരെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ലിസ്ണേഴ്സ് ദാ സെൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ ഒരു പാട്ട് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഫസ്റ്റ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ലിസ്റ്റിലുണ്ട്. അയ്യോ, ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. റാഷിദ് ബ്രോ ആരാലോചിച്ചിട്ടാണ് പാട്ട് പ്ലേ ചെയ്യാനായിട്ട് പറഞ്ഞത് എന്നറിയില്ല, ബട്ട് ദെൻ യെസ് ദാ ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാനായിട്ട് റാഷിദ് ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് വിൽ ബി ദെയർ. ഇനി അവിടുന്ന് കുറച്ചൊരു ന്യൂജൻ പിടിച്ചിട്ടുണ്ട്, മറ്റേ പാട്ടും ഏകദേശം ന്യൂജൻ ആണ്, പക്ഷേ എന്നാലും കുറച്ചുകൂടി ന്യൂജൻ ആയിട്ട് ഈ ന്യൂജൻ എന്നൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി അൽഫക്കാരും ബീറ്റക്കാരും ഒന്നും വെറുതെ ഇരിക്കില്ലല്ലോ. ഒപ്പം എനിക്ക് വന്ന മെസ്സേജാണ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിക്കാണല്ലോ ഏതാ സംഭവം. യെസ്, കല്യാണി സോങ് ആ ഒരു റീമിക്സ് വേർഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമുക്ക് വന്ന സജഷൻ, അയ്യോ വലിയൊരു കൈയടി കേട്ടോ, ബിക്കോസ് ബ്യൂട്ടിഫുൾ ട്രാക്കുകൾ, അടിപൊളി ലിസ്ണേഴ്സാണ് ഇപ്പോൾ ആകെയിട്ടുകൊണ്ടിരിക്കുന്ന ആ ലിസ്ണേഴ്സൊക്കെ തന്നെ. അവർക്ക് നടന്നു പോകുമ്പോഴും അതേപോലെ തന്നെ കാറിലൊക്കെ ഇരിക്കുമ്പോൾ കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ടുകളാണ് എനിക്കിങ്ങനെ സെൻഡ് ചെയ്യുന്നത്. 5000-9917 പോകുന്നോട്ടേ പാട്ടുകൾ, ഞാൻ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ആ ഒരു പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട്. ദിസ് ഇസ് സന്ദീപ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ്. Stay tuned.
4: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: Brought to you by
6: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
7: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
8: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
9: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ 91.7 FM.

വാട്ട് എ സോങ്. റൈറ്റ്, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കപ്പോ വേർഷൻ അരവിന്ദ് വേണുഗോപാൽ പാടിയിരിക്കുന്ന ഒരു ട്രാക്കൊക്കെ കേട്ടിരിക്കുന്ന സമയമാണ്. സന്ദീപാണ് കൂടെയുള്ളത് അലോങ് വിത്ത് യു. ആ ഒരു ഡ്രൈവിൽ ജോയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പല ഭാഗത്ത് പല സ്ഥലങ്ങളിലായിട്ട് ട്രാഫിക് അവിടെ ഇവിടെയൊക്കെ പെട്ട് നിൽക്കുകയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗെയിമിലേക്ക് കടക്കേണ്ട സമയം. ലെറ്റ്സ് ഗെറ്റ് ഇൻ, ചെറിയ എന്റർടൈൻമെന്റ് വേണമല്ലോ. 917 evenings game box. അപ്പോൾ ഗെയിം ബോക്സിൽ ഇന്ന് നമ്മൾ പതിവായിട്ട് പല ട്രാഫിക്കിലും നമ്മൾ നിൽക്കുമ്പോൾ ഏത് സ്ഥലമാണ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവാണ്ട് കറക്റ്റായിട്ടുള്ള പോയിന്റിൽ എത്തുന്ന ഡയറക്റ്റ് ചെയ്യുന്ന ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗാങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അവരെയും കൂടെ സഹായമൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഏതാണ് ഞാൻ പറയുന്ന ആ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് എന്നുള്ളത് പറയാനായിട്ട് മറക്കണ്ട. ആദ്യത്തെ ക്ലൂവിലേക്ക് വരുമ്പോൾ സീറിംഗ് റോഡുള്ള പാരഷൂട്ട് സിഗ്നൽ എന്നുള്ള ആ ഒരു പേര് വന്ന് ഇത് ഈ സ്ഥലത്തന്നെ ഒരു സ്കൈ ഡൈവ്ഡ് ഇൻ ടു മിഡിൽ ഓഫ് ദ റോഡ് ആ ഒരു കണ്ടീഷൻ വരുന്നതുകൊണ്ട് ഇവിടെ പാരഷൂട്ട് സിഗ്നൽ എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ ദാ ഈ സ്ഥലത്തിനടുത്തായിട്ടുണ്ട്. സോ വെരി ഫസ്റ്റ് ക്ലൂ ഇതാണ്. ഇനി നമ്മളുടെ ആ ഒരു എന്താണ് പേര്, നമ്മൾ ശരിക്കും നൽകിയിരിക്കുന്ന ഒരു വളരെ കോമഡി ആയിട്ടുള്ള സ്ഥലപ്പേര് ഈ ഒരു സംഭവത്തിനുണ്ട്. ഇത് മാത്രമല്ല, എല്ലാ ആൾക്കാരും തന്നെ ഈ ഒരു റൗണ്ട് ബോട്ടിലേക്ക് എടുത്തു ചാടുന്നത് കൊണ്ട് അത്തരം രീതിയിലുള്ള ഒരു റൗണ്ട് ബോട്ട് എന്ന പേരിലാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഖത്തറിൽ ഒരുപാട് അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്, എടുത്തു ചാടുന്ന റൗണ്ട് ബോട്ട് എന്നല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ തന്നെ പേര് പറയാൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഇടുന്ന പേരുകൾ, റെഫറൻസ് പോയിന്റുകൾ ഒക്കെ ഉണ്ട്. അങ്ങനെ പോകുന്ന സ്ഥലങ്ങൾ ഒരു സ്ഥലമാണിത്, അല്ലെങ്കിൽ ഒരു ട്രാഫിക് ഫ്ലോ നടക്കുന്ന സ്ഥലമാണ്. ഇനി അവസാനമായിട്ട് പറയാനുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ഈ ഒരു സിഗ്നലിൻ്റെ, അതായത് ഞാൻ പറഞ്ഞ ഏരിയയിലുള്ള ഒരു സിഗ്നലിൻ്റെ അവിടെയായിട്ട് ജയന്റ് ടീ പോട്ട് സ്കൾപ്ചർ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു വലിയ ടീ പോട്ട് സ്കൾപ്ചർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഏതാണ് സ്ഥലമെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. സോ ദിസ് ഇസ് വെയർ ആർ മെൻ്റൽ ഹെൽത്ത് ഹാസ് ടു വർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും മൈൻഡ്, ബോഡി മാത്രമല്ല മെൻ്റൽ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പണിയെടുപ്പിക്കണം, നമ്മുടെ ബുദ്ധിയെ പണിയെടുപ്പിക്കണം. എവിടെയാണ് കറക്റ്റായിട്ടുള്ള ഈ ഒരു സ്പോട്ട് എന്നുള്ളത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ലക്കി വിനേഴ്സിനെ കാത്ത് സിനിമ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ആണ്. വിജയുടെ ഏറ്റവും ലാസ്റ്റ് മൂവിയായ ആ ഒരു മൂവി ഇതാണെന്നുള്ള അറിയാലോ. അപ്പോൾ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തേ 5000917ലേക്ക്. ഞാൻ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ആൻസേഴ്സ് അറിയാനായിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു അടിപൊളി പാട്ടിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസിയിൽ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
6: You're listening to
7: 917 evenings.
8: Joy Alukas 917 evenings,
9: presented by Joy Alukas, world's favorite jeweler.
10: Powered by
11: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
9: And
12: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: 101.7 FM.
1: Qatar's happiness frequency.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: അനിയനുണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
5: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാൽ മോനെ.
6: നമസ്കാരം, ഞാൻ നന്ദു.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
8: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
9: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
8: മില്യണോ?
9: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: 917 evenings.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഞാൻ പറഞ്ഞു പോയ ചോദ്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഇതേ ഒത്തിരി പേർക്ക് വന്നിട്ടുണ്ട്. കൺഫ്യൂഷനൊക്കെ നമുക്ക് മാറ്റാം. ഒരു സ്ഥലമല്ല, മൂന്ന് സ്ഥലങ്ങളാണ്. സോ ഞാൻ പറഞ്ഞത് മൂന്ന് ഡിഫറെന്റ് ലൊക്കേഷൻസ് ആയിട്ടായിരിക്കും വരുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഗെയിം ബോക്സ്.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
0: ട്രാഫിക്കിൽ പെട്ടുകിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. സോ ഖത്തറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്പേസ് ലൊക്കേഷൻ ഒക്കെ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ഈസ് ഓഫ് ആക്സസിന് വേണ്ടി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിക് നെയിം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതിന്റെ ബിഹൈൻഡ് സ്റ്റോറീസും ഉണ്ട്. അപ്പൊ ആ സ്റ്റോറീസ് ബേസ് ചെയ്തിട്ടുള്ള മൂന്ന് ക്ലൂസ് ആണ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നത്. മൂന്ന് ഡിഫറെന്റ് ലൊക്കേഷൻ ആണ് കേട്ടോ. ആദ്യത്തെ സ്പോട്ടിന് പേര് തന്നെ കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ കെനോപ്പി ഷേപ്പ് വെച്ചിട്ടാണ്. പാരഷൂട്ടിന്റെ ഷേപ്പ് ഉള്ളതുകൊണ്ട് പലരും ഈ സ്ഥലത്തെ ആ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. എന്താണ് ആ പേരെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആദ്യത്തത് ഞാൻ വളരെ ഈസി ആക്കിയതാണ്. സീറിംഗ് റോഡിലാണ് ഈ ഒരു സിഗ്നൽ വരുന്നത്. ഇനി രണ്ടാമത്തെ ആ ഒരു സ്പോട്ടിലേക്ക് വരുമ്പോൾ ശരിക്കും ഈ സ്ഥലത്തെ ട്രാഫിക് ലൈറ്റിന് ടെക്നിക്കൽ മാൽ ഫങ്ഷൻസ് വന്നപ്പോ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസ് വരാനായിട്ട് തുടങ്ങി. ഈ ഒരു സ്പോട്ടിന് മറ്റൊരു പേര് നമ്മൾ കൊടുക്കാനായിട്ട് തുടങ്ങി. ആൻഡ് ദിസ് വാസ് ഒഫീഷ്യലി റീനെയിംഡ് ബൈ അഷ്കാൽ. നമ്മുടെ സെക്കൻഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു സിഗ്നൽ ആണ്. ഇനി മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിഗ്നലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ജയന്റ് ടീ പോട്ടിന്റെ സ്ട്രക്ചർ കാണാനായിട്ട് സാധിക്കും. ഏതാണ് ഈ സ്ഥലം എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ മൂന്ന് സ്ഥലവും കറക്റ്റ് ആയിട്ട് പറയുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് വിജയുടെ ലേറ്റസ്റ്റ് റിലീസ് ആവാൻ പോകുന്ന ആ ഒരു വണ്ടർഫുൾ മൂവിയുടെ ടിക്കറ്റ്സ് ആണ്. ജനനായകൻ വരുന്ന ജൂലൈ 23. നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാനുള്ള അവസരമാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ പോകുന്നുണ്ട്. 5000 917 ലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Hi, this is Gautam Vasudev Menon.
5: You are listening to
4: Radio Sunu 91.7, and this is Qatar's favorite radio station.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക്. ഇത് റേഡിയോ സോ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ഉള്ളത്. ഈ ഒരു ടൈമിൽ എവറിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ ദി ആൻസേഴ്സ്. മൂന്ന് സ്പോട്ടുകൾ കണ്ടുപിടിച്ച് റൈറ്റ് ആയിട്ട് ആരൊക്കെ എത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഗെയിം ബോക്സ്.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
4: അപ്പൊ ഇന്നത്തെ ഗെയിം ബോക്സിൽ ആ സ്പോട്ടുകൾ, മൂന്ന് സ്പോട്ടുകൾ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഖത്തറിൽ. ആദ്യത്തെ ഉത്തരം ഡയറക്ട് ഫോർവേഡ് ആയിരുന്നു, ബിക്കോസ് ഈ സ്ഥലത്ത് നിന്നും നമുക്കൊരു ബിൽഡിംഗ് വിച്ച് ഇസ് എ ടെയ്ലർ ഷോപ്പ്, അതിന്റെ കനോപ്പിക്ക് ഒരു പാരഷൂട്ടിന്റെ ഷേപ്പ് ഉള്ളതുകൊണ്ട് പാരഷൂട്ട് സിഗ്നൽ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം റൈറ്റ് ആൻസർ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും അയച്ചേക്കുന്നത്. ഓഫ് കോഴ്സ് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അത് നമുക്ക് എളുപ്പം പറയാൻ പറ്റും. പക്ഷെ ഇനി രണ്ടാമത്തത്, ഈ ഒരു സിഗ്നലിൽ ഉണ്ടായിരുന്ന ട്രാഫിക് ലൈറ്റിന് മാൽഫങ്ഷൻ വന്നിട്ട് അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് നമ്മൾ അത്യാവശ്യം കൺഫ്യൂസ്ഡ് ിട്ടുണ്ട്. ആ കൺഫ്യൂഷൻസ് ഒക്കെ കൊണ്ടുവിട്ടത് ക്രേസി സിഗ്നൽ എന്നുള്ള പേരിലേക്കാണ്. ഓഫ് കോഴ്സ് അതിനും നമുക്ക് ഒത്തിരി പേര് റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ ഒരു ജയന്റ് ആയിട്ടുള്ള ടീ പോട്ട് ഈ സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു ജയന്റ് ടീ പോട്ട് ഇരിക്കുന്ന സിഗ്നൽ, അൽ ജല സിഗ്നൽ, അൽവക്ര ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞവരുടെ ആൻസറും ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവർക്കും തന്നെ കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ് മാത്രമല്ല, ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്ന സമ്മാനവുമായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ്സോടും തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ കോൾ. ഓൺ ദാറ്റ് നോട്ട്, നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലോട്ട് കൂടി കിടക്കേണ്ട ടൈം. സന്ദീപാണ് കൂടെ ഉള്ളത്. ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: Dr. On Air. Dr. On Air. Brought to you by Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
1: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: 917 Evenings. 917 Evenings.

ആവുന്ന ഒരു ഹാക്കിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു പർട്ടിക്കുലർ ട്രെൻഡിനെ പറയുന്നത് സ്റ്റിയറിംഗ് വീൽ ഫ്ലിപ്പ് എന്നാണ്. സമ്മർ സീസൺ ആകുമ്പോൾ നമുക്ക് കൺസേണിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ കൺസേണിംഗ് ആവുന്ന ഒരു കാര്യം, ഇഫ് യു ആർ ഡ്രൈവിംഗ് എ കാർ, ഈ ഒരു ബുദ്ധിമുട്ട് ഓൾമോസ്റ്റ് മനസ്സിലാവും. നമുക്ക് സൺലൈറ്റിൽ ഡയറക്റ്റ് ആയിട്ട് കാർ പാർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, നമുക്ക് പാർക്കിംഗ് സ്ലോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു കനോപ്പി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു പോയിന്റിൽ ഓഫ് കോഴ്സ് നമ്മൾ കാർ പുറത്ത് തന്നെ പാർക്ക് ചെയ്തേ പറ്റുള്ളൂ. എല്ലാം കഴിഞ്ഞ് തിരിച്ച് കാറിലേക്ക് എത്തുമ്പോൾ ആ സ്റ്റിയറിംഗിൽ തൊടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ ഇതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആൻഡ് വിച്ച് ഇസ് ബിക്കമിംഗ് ട്രെൻഡി. ഐഡിയലി സ്റ്റിയറിംഗ് വീല് 180 degrees സബ്സൈഡ് ഡൗൺ ഒന്ന് ടേൺ ചെയ്ത് നമ്മൾ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ്, അതായത് നമ്മുടെ സ്റ്റിയറിംഗിന്റെ ഒരു സൈഡിൽ ചൂട് കുറവായിരിക്കും എന്ന് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് കൈ പൊള്ളുന്ന അവസ്ഥയിലോട്ടൊന്നും കാര്യങ്ങൾ പോവില്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, പറഞ്ഞു നോക്കി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കാം. ഇതെന്തായാലും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. എന്റെ അഭിപ്രായങ്ങളും മെസ്സേജ് അയച്ചോളൂ 5000917. ദിസ് വാസ് ട്രെൻഡിങ്. ആ ഒരു ഇൻഫർമേഷൻ ദാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ വി ഹാവ് വണ്ടർഫുൾ സോങ് കമ്മിങ് അപ്പ്. ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കുട്ടുകൂടാം.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ലൈഫിൽ പലപ്പോഴും ഡിസിഷൻസ് എടുക്കുമ്പോൾ കൺഫ്യൂഷൻസ് വന്നാലും ആ കൺഫ്യൂഷൻസിനൊക്കെ തന്നെ നമുക്ക് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നമ്മളെടുത്ത ഡിസിഷനായിട്ട് മുന്നോട്ട് പോവാം. റിഗ്രറ്റ്സ് പലപ്പോഴും വരാം. ഈ ഒരു റിഗ്രറ്റ്സ് തന്നെയാണ് ലൈഫിലെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് റിഗ്രറ്റ് ചെയ്യേണ്ട, ടേക്ക് യുവർ ഡിസിഷൻ വൈസ്ലി. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് ടൈം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത സന്തോഷത്തിൽ ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈബി പറയുകയാണ്. ഇനി പോയി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് അത്യാവശ്യം ആരോഗ്യപരമായിട്ടുള്ള ആ ഒരു അച്ചീവ്മെന്റ് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന്റെ കൂടെയുള്ള ഈ ഒരു ജേർണി ഈസ് ഓൾവേസ് സ്പെഷ്യൽ ഫോർ മീ ആൻഡ് താങ്ക് യു ഫോർ മേക്കിംഗ് മൈ ഡേ സ്പെഷ്യൽ ബിക്കോസ് യു ആർ റൈറ്റ് ദേർ. നാളെ വീണ്ടും ഫണ്ടും എന്റർടൈൻമെന്റും ട്രെൻഡിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഐ വിൽ ബി ബാക്ക് ഓൺ 917 ഈവനിങ്സ്. സോ നാളെ പാക്കലാം. അണ്ടിൽ ദെൻ ദിസ് ഇസ് മീ സന്ദീപ് സൈനിങ് ഓഫ് ഫ്രോം 917 ഈവനിങ്സ്. സീ ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.

0: ഹായ്, ദിസ് ഇസ് പൃഥ്വിരാജ്. കളിക്കുമ്പോ ഇറങ്ങി കളിച്ചാ സാറേ ശീലം.
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: सुनो 91.7 FM Qatar's favorite radio station.
1: Action.
2: Mona Dinesha. Adi Mohamana. Adi Moham.
1: Horror. Thank you, Pogan. Anu Adilla. Or drama.
3: In the Kudumba. In the Surkaraji.
1: Is the genre Idanangilum? Ivide. Ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: ബ്രോട്ട് ടു യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: The Oscar goes to A.R. Rahman.
7: Hi, this is A.R. Rahman.
8: You're listening to Radio Sono.
7: Listen to my songs on Radio Sono 91.7 FM. Get

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. Namaskaram, njan ningalude Nazir.
6: Pendal vandu theendum pode enna vannamo manasile.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ കേട്ടു.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas world's favorite jeweler
5: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine rizhi ariyam call 4001707
4: and
7: Marza Hypermarket be fresh be you visit your nearest store today.
8: This is Radio Suno
9: 91.7 FM
8: Qatar's favorite radio station.

91.7 FM. Qatar's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: 91.7 FM.
1: Qatar's favorite radio station.